ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:21. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 7. കൊല്ലവർഷം 1201, ഇടവം 14. 2026 മെയ് 28, വ്യാഴാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാ മതങ്ങൾക്കും ആഘോഷ ദിനങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ രണ്ടു പ്രധാന ആഘോഷ ദിനങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. റമദാൻ മാസത്തിലെ ത്യാഗനിർഭരമായ നോമ്പനുഷ്ഠാനത്തെ തുടർന്ന് വരുന്ന സന്തോഷ ദിനമാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. വിശുദ്ധ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ചാണ് ബലിപെരുന്നാൾ കടന്നു വരുന്നത്. ത്യാഗപൂർണമായ ആരാധനയാണ് ഹജ്ജ് കർമ്മം. ത്യാഗസന്നദ്ധതയുടെ അനുബന്ധമായാണ് ഇരു പെരുന്നാളുകളും കടന്നു വരുന്നത്. സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെക്കപ്പെടുന്ന സുദിനമാണ് പെരുന്നാൾ ദിനം. ജീവിത വിജയത്തിന് അനിവാര്യമായ ഗുണവിശേഷണമാണ് ത്യാഗസന്നദ്ധത. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ദൈവിക മാർഗത്തിൽ എന്തും ത്യജിക്കാനുള്ള നിശ്ചയദാർഢ്യം മനുഷ്യനെ മനക്കരുത്തുള്ളവനാക്കുന്നു. ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. ആഗ്രഹിച്ചതെന്തും നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ദുഃഖവും വ്യസനവും വന്നാൽ പിടിച്ചു നിൽക്കാൻ മനക്കരുത്താർജിക്കുകയാണ് വേണ്ടത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പകർന്നു തരുന്നത് ഈ പാഠമാണ്. സ്വന്തം പുത്രനെ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന പ്രപഞ്ചനാഥന്റെ കൽപ്പന ശിരസാവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. ഇസ്മായിൽ എന്ന പ്രവാചക പുത്രൻ ഈ വിധിക്ക് വിധേയനാകാൻ ഒട്ടും മടി കാണിച്ചില്ല. അതൊരു കടുത്ത പരീക്ഷണമായിരുന്നു. പിതാവും മകനും അതിന് തയ്യാറെടുത്തതോടെ അവരുടെ വിധേയത്വം പ്രശംസിക്കപ്പെടുകയും അറിവ് വേണ്ടെന്ന് ദൈവശാസനം ലഭിക്കുകയും ചെയ്തു. ബലി അർപ്പിക്കാനുള്ള സന്നദ്ധതയും അനുസരണയുള്ള മനസ്സുമുണ്ടെന്ന് സൃഷ്ടാവിന് ബോധ്യപ്പെട്ടു. ഈ ത്യാഗസ്മരണയാണ് ബലിപെരുന്നാളിന്റെ അകപ്പൊരുൾ. പരസ്പര സ്നേഹവും സഹവർത്തിത്വവും അന്യം നിന്നു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പെരുന്നാളിന്റെ സൗഹൃദ സന്ദേശം ശ്രദ്ധേയമാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവം നമുക്ക് പാഠമാകണം. ഒരിക്കൽ ഒരു അഗ്നിയാരാധകൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഒരു രാത്രി അന്തി ഉറങ്ങാൻ അവസരം ചോദിച്ചു. ഉടൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നീ എൻ്റെ മതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നെ അതിഥിയായി സൽക്കരിക്കും. ആഗതൻ പറഞ്ഞു: ഞാൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രവാചകൻ അതിഥിയായി സ്വീകരിക്കാനും കൂട്ടാക്കിയില്ല. അയാൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഉടനെ ദൈവീക സന്ദേശവുമായി മാലാഖ വരുന്നു. മാലാഖ വന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞു: പ്രവാചകരെ, അള്ളാഹു പറയുന്നു, അവിശ്വാസിയായ ആ മനുഷ്യൻ 70 വർഷമായി അന്നം എന്നിൽ നിന്ന് ലഭ്യമാകുന്നവനാണ്. ഞാനാണ് അയാൾക്കും താങ്കൾക്കും ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അയാളെ താങ്കൾ സൽക്കരിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ ഈ ചോദ്യം മാലാഖ അറിയിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞെട്ടിപ്പോയി. ഇതു കേട്ട പ്രവാചകൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അന്നം നൽകി അഭയം നൽകി. നേരത്തെ ചെയ്തതിൽ നിന്ന് വിഭിന്നമായി ചെയ്തത് എന്തുകൊണ്ടാണെന്ന ഈ ആഗതന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു: ദൈവകൽപ്പന അങ്ങനെയായിരുന്നു. ഇതാണ് മനുഷ്യത്വത്തിന്റെ പാഠം. ഈ പ്രവാചകരുടെ ത്യാഗസ്മരണയാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സന്ദേശം ഏറെ പ്രസക്തമാണ്. സ്വന്തം മതത്തിന്റെ ദർശനത്തിൽ ഊന്നി നിൽക്കുമ്പോൾ തന്നെ എല്ലാ ജാതി മതസ്ഥരെയും മനുഷ്യത്വത്തിന്റെ പേരിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതായിരിക്കട്ടെ പെരുന്നാളിന്റെ

0: സന്ദേശം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിച്ചത് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ.
2: ആകാശവാണി 103.6 FM. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു.
3: FM പ്രധാന വാർത്തകൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരടക്കം പ്രമുഖരും ബക്രീദ് ആശംസകൾ നേർന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ കെ രാധാകൃഷ്ണനുമായി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശിപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശിപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലിയിൽ പി കുഞ്ഞിരാമൻ നായരുടെ പുള്ളുവ പെൺകുടി എന്ന കവിത. ആലാപനം കൊടക്കാട് ദാമോദരൻ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് ഹാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ ഇത് ഭൂമിയാണ്. 7:20 കേര സമൃദ്ധി വിളിച്ചെന്ന അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി, പാട്ടുപട്ടിക്കാലം, സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. 7:45 രാഗപരാഗം, പരിപാടി അവതരിപ്പിക്കുന്നത് നൂറ ഹൗസ് ലോൺസ്, ഒപ്പം നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് അവതരിപ്പിക്കുന്നു കരിയർ കേസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 9:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 ബി എം എച്ച് ആരോഗ്യ ജാലകം. ഈ പരിപാടി സമർപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. 9:30 വാർത്താ തരംഗിണി. 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്.

12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ആകാശവാണി 103.6 റേഡിയോ എഫ്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി.

0: Ibrahim's absolute faith and is marked by the ritual of Qurbani. President Draupadi Murmu has greeted the people on the occasion of Eid al-Zuha. In a message, the president said that festival symbolizes devotion, sacrifice and selflessness. And that is the end of this news bulletin.
1: കാവ്യാഞ്ജലി.
2: പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുള്ളുവ പെൺകൊടി എന്ന കവിത. ആലാപനം കൊടക്കാട് ദാമോദരൻ.

പഠിപ്പിച്ച പാട്ടുകൾ ഏറ്റുപാടുകൻ ഗ്രാമീണ കന്യകെ. എത്രയോ ശതാബ്ദങ്ങൾ തൻ മാമല ചാർത്തു പിന്നിട്ടണഞ്ഞൊരി പാട്ടുകൾ പച്ചമഞ്ഞ ചിറകുകൾ കൂട്ടി കൊച്ചുമൺകുട കൂടണഞ്ഞിടുമ്പോൾ നിൻകണവന്റെ വീണയെ ചുംബിച്ചു മൺകുടം തൻ്റെ തമ്പുരു മീട്ടുമ്പോൾ മന്മഥമണിപ്പന്തുകൾ പൊന്തും നിൻ ഹൃത്തടം മധൂമത്തിൽ മയങ്ങുമ്പോൾ പാർശ്വവർത്തിയാം കാന്തനോടൊത്തു നീ പാട്ടിലുൾ പുക്കലിഞ്ഞു ചേർന്നിടുമ്പോൾ ഗ്രാമമധ്യാന നിശബ്ദ നിസ്വനം പ്രേമഗീത ശ്രുതിയായി ചമയും.

കതിർ കറ്റയും ഗോക്കളൊട്ടൊട്ടുണർത്തും കളമണി, ഒച്ച പൊങ്ങി പടർന്ന ഗോശാലയും, സാന്ധ്യദീപ്തിക്ക് പൊന്തിരി നിത്യവും കാഴ്ചവയ്ക്കും തുളസി തറക്കെട്ടും, പൊൻവെയിൽ നൽകുമോണത്തുകിൽ ചുറ്റി തേൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ അങ്ങാടി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ടുകൾക്ക് ബിശു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗമെന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി 1000 കാതമകൽ എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയത്, എം കെ അർജുനൻ സംഗീതം നൽകി ഗാനം എഴുതിയത് ഖാൻ സാഹിബ്.

0: ഹർഷബാഷ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: കാഴ്ച വാങ്ങിത്തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരമാണ് 103.6 റിയൽ എഫ്എമ്മിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തച്ചോളി അമ്പു എന്ന സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം പാടിയ ഗാനം, യൂസഫലി കേശരിയുടെ രചന, കെ രാഘവന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. അളഗാപുരിയിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ എഴുതിയ നവഫാസിസവും നവലോക ക്രമവും പുസ്തക പ്രകാശനം ഇന്ന് വൈകിട്ട് 4:30 എം പി ജോൺ ബ്രിട്ടാസും എഴുത്തുകാരനായ കെ പി രാമനുണ്ണിയും നിർവഹിക്കുന്നു. ടൗൺഹാളിൽ സൺറൈസ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ യൂസഫലി കേച്ചേരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ സർഗ സംഗീതം ഗാനമേള ഇന്ന് വൈകിട്ട് 5:30. ചക്കവരത്തുകുളം ഐക്യ കേരള വായനശാല ഹാളിൽ സ്വരസംഗമം സംഗീത കൂട്ടായ്മയുടെ സംഗീത പരിപാടി വൈകിട്ട് 4:00. മിഠായി തെരുവ് ഖാദി എംപോറിയത്തിൽ ഖാദി സമ്മർ കൂൾ മേള 10:00 ആരംഭിക്കും. മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ പ്രാർത്ഥനാ ഹാളിൽ കോഴിക്കോട് സ്വാധ്യായ സത്സംഗത്തിന്റെ ശ്രീരാമകൃഷ്ണ വചനാമൃതം ക്ലാസ് വൈകിട്ട് 5:00. കൊയിലോത്ത് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം മുത്തപ്പൻ വെള്ളാട്ട് വൈകിട്ട് 5:30. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇനി നാളെ രാവിലെ 6:40.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
10: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
13: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
14: വെനീസിയ ബാത്ത്വെയർസ്.
15: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
14: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
13: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ആകാശവാണി 103.6 റേഡിയോ എഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ ഭാരത് മിഷൻ 2.0

0: ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽചർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമായും സുതാര്യമായും നടത്താൻ NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. June 21 5400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി BD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ടറോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ്

0: ശേഷം പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഏഴുപേർ പിടിയിലായി. ഡിവൈഎഫ്ഐ നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇ ഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇ ഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് സി പി എം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എം എൽ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സി പി ഐ എം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിങ്ങിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൗണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ സി ജി എച്ച് എസ് വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് സി ജി പിയെ കുറ്റപ്പെടുത്തി. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടി വി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ ന്യൂസ് 18 ടി വി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: പാരിസൻസ്റ്റായ ഹാപ്പി ജേണിയിൽ ട്രെയിൻ സമയം രാവിലെ 9 വരെയുള്ളത്. 7:37 യശൻപൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് 1:18 വൈകി ഓടുന്നു. 8:07 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 2:21 വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: പാരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസിൽ വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 1,16,080, ഗ്രാമിന് 14,510 രൂപ, വെള്ളി കിലോയ്ക്ക് 2,70,700 രൂപ, വെളിച്ചെണ്ണ 24,300, കുരുമുളക് നാടൻ 65,500 രൂപ, ചേട്ടൻ 67,000, വയനാടൻ 68,000 രൂപ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
8: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
9: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
8: വാട്സ്ആപ്പ് നമ്പർ 9400024440.
9: 9400024440.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
10: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
11: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
12: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
13: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
14: പുത്തലത്ത് കണ്ണാശുപത്രി.
15: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ബലിപെരുന്നാളിന്റെ ആഘോഷ പ്രഹർഷങ്ങൾ അലയടിച്ചുയരുന്ന ഒരു ഗാനം, കല്ലായിക്കടവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന്. ഈ ഗാനമൊരുക്കിയത് കോഴിക്കോടിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന രണ്ട് കോഴിക്കോട്ടുകാർ. രണ്ടുപേരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഗിരീഷ് പുത്തഞ്ചേരിയും രഘുകുമാറും. ചിത്രം കാണാ കിനാവ്, പാടിയത് എം ജി ശ്രീകുമാറും സംഘവും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.

0: ആധുനിക സമൂഹത്തിൻ്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് ഭൗമ പ്രതിസന്ധി. ജൈവ അജൈവ ലോകത്തിൻ്റെ അത്ഭുത സാന്നിധ്യം പല മട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത്, പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് മനുഷ്യൻ്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിൻ്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ്ഫോർഡ് ജോയിന്റ് ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് പി ബി സാജൻ.
1: നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല. അറിവുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ദൂർത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറുമൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതിന് ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനാണെന്ന് ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെട്ടിട നിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ 40% കാരണക്കാരാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന, അതായത് കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന കെട്ടിട നിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദമായുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടിയായാലും അതുപോലെ തന്നെ ആഞ്ഞിലി മരമായാലും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള, മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള, വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അത് എത്രയോ കാലം 200, 300, 400 വർഷം നമ്മുടെ നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു.
0: ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും. പി ബി സാജൻ തുടരുന്നു.
1: ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് 100, 150 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും, എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിട നിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള, വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി. ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാടും നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ, ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട്, വീടിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ, നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ, വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. പ്ലാസ്റ്റിക് ഒരുപാട് VOC വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ പുറന്തള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത്

0: ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ഇതിന് നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. അതേസമയത്ത് രണ്ടാമത് ഉണ്ടാവുന്നില്ല. ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി. ഈ തടി വളരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ 40% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വയ്ക്കുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ എന്നുള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ വെട്ടുകല്ല് വെട്ടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, മണലെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
1: പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ.
2: എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിതഗൃഹങ്ങളാക്കി മാറ്റാം? വീടുകൾ പ്രധാനമായും ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം, ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിതഗൃഹ ചിന്തയുടെ ഭാഗമാണ്. അതുപോലെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു, വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച്. പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തു നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും, അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ 60-70 ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ 60-70 ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു 30-40 ഡിഗ്രി താപനില കൂടി വേണ്ടുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം, അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം പോലുള്ള അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലുള്ള കാര്യങ്ങൾ, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിയും, അതിന് ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അതിൽ ബാബു വെങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം വീട് CWRDM നടത്തിയിട്ടുള്ള, അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും മറ്റും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. CWRDM നടത്തിയതിനുള്ള അസസ്മെൻറ്റിൽ കാണുന്നത്, പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കല എന്ന് പറയുന്ന കൃഷിഭാഗം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ അവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാരണം, ഊർജ്ജം വളരെ ചെലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം, പുരപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗൃഹമാക്കി മാറ്റാൻ കഴിയും. ആഗോളതാപനവും അത് കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ്, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ ഈ ഹരിതഗൃഹവാദങ്ങളെന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ആ കാർബൺ ആഗിരണം ചെയ്ത്

0: ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിന് കൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിതഗ്രഹങ്ങളെന്നുള്ള ആശയം.
1: പ്രകൃതിയുടെ ഭാഗമായ ജൈവലോകം അത്ഭുതങ്ങളുടെ കൂടി ലോകമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആർത്തിയുടെ പരിണിത ഫലമായി ദുരന്തങ്ങളുടെ രൂപത്തിൽ നാം തിരിച്ചടികൾ നേരിടുന്നുമുണ്ട്. ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവിവർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ

0: ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവിവർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ.
1: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
0: നിർവഹണ സഹായം ഷിബിൻ കെ.
2: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
3: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
2: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
3: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

തീരം എന്ന ചിത്രത്തിനു വേണ്ടി ബോളിവുഡിലെ യുവഗായകനായ അർമാൻ മാലിക്കും മലയാളിയായ തബിതയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന രേണു റസാഖ്, സംഗീതം അഫ്സൽ യൂസഫ്. സംഗീത സംവിധായകൻ ഡബു മാലിക്കിന്റെ പുത്രനായ അർമാൻ മാലിക് കരിയറിന്റെ ആദ്യ വർഷങ്ങൾ കൊണ്ടുതന്നെ പത്തിലേറെ ഇന്ത്യൻ ഭാഷകളിൽ പാടി ശ്രദ്ധേയനായ ഗായകനാണ്. ഇതുകൂടാതെ ഇംഗ്ലീഷ് ചിത്രത്തിലും പാടിയിട്ടുണ്ട് ഈ ഗായകൻ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ BPSB ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിദ്യ ഉണ്ണികൃഷ്ണൻ.
7: പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOS പ്രത്യുൽപാദന ശേഷിയുള്ള പ്രായത്തിലുള്ള സ്ത്രീകളിൽ വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. സ്ത്രീ ശരീരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമുണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണിത്. അണ്ടാശയത്തിൽ നിന്നും മാസത്തിലൊരിക്കൽ വളർച്ചയെത്തിയ ഒരു അണ്ഡം ഗർഭധാരണം നടക്കുന്നതിനായി പുറത്തുവരുന്നതാണ് ഓവുലേഷൻ. അനോവുലേഷൻ അതായത് ഓവുലേഷൻ കൃത്യമായി നടക്കാത്ത അവസ്ഥ. അതുപോലെ ഹൈപ്പർ ആൻഡ്രോജനിസം അതായത് പുരുഷ സെക്സ് ഹോർമോൺ അധികമായി കാണുന്ന അവസ്ഥ. ഇവ രണ്ടുമാണ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ PCOS രോഗനിർണയത്തിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ. ആർത്തവത്തിലെ ക്രമക്കേടുകൾ, ചിലപ്പോൾ വൈകി വരുന്ന ആർത്തവചക്രം അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം, മുഖത്തും നെഞ്ചത്തും മറ്റും കാണുന്ന അമിതമായ രോമവളർച്ച, മുഖക്കുരു, മുടികൊഴിച്ചിൽ, കഴുത്തിലും മറ്റും കാണുന്ന കറുത്ത പാടുകൾ തുടങ്ങിയവ PCOS ഉള്ള സ്ത്രീകളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങളാണ്. PCOS രോഗികളിൽ 50-70% പേരിലും ഒബെസിറ്റി അഥവാ അമിതവണ്ണം കാണുന്നുണ്ട്. കഴുത്തിലും മറ്റും കാണുന്ന കറുത്ത നിറം അക്കാന്തോസസ് നൈഗ്രിക്കൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ വ്യക്തമായ ചിഹ്നമാണ്. പുരുഷ ഹോർമോണുകൾ അളവിൽ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി രോമവളർച്ച, മുഖക്കുരു, മുടികൊഴിച്ചിൽ എന്നിവയും ഉണ്ടാവുന്നു. തടിച്ചവരിൽ മാത്രമല്ല മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരിലും PCOS കാണുന്നുണ്ട്. പരിശോധനകളിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടിയിരിക്കുക, LHFSH ഹോർമോൺ അനുപാതത്തിൽ വ്യത്യാസമുണ്ടാവുക, ഉയർന്ന തോതിൽ പ്രൊലാക്റ്റിൻ കാണുക, ഇൻസുലിന്റെ അളവ് ഉയർന്നു കാണുക എന്നിവയും സ്കാൻ ചെയ്തു നോക്കിയാൽ അണ്ടാശയത്തിലെ വശങ്ങളിൽ മുത്തുമണി പോലെ പൂർണ്ണ വളർച്ചയെത്താത്ത അണ്ഡങ്ങൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണ വളർച്ചയെത്താത്തതുകൊണ്ട് തന്നെ മാസത്തിൽ നടക്കേണ്ട അണ്ടവിസർജനം കൃത്യമായി ഉണ്ടാവുകയും ചെയ്യില്ല. അണ്ടോൽപാദനത്തിലെ പിഴവുകൾ മൂലം PCOS പലപ്പോഴും വന്ധ്യതയ്ക്കുള്ള ഒരു കാരണമായി മാറുന്നു.

0: പിസിഒഎസ് പ്രധാനമായും ഒരു ജീവിതശൈലി രോഗമായാണ് കണക്കാക്കി വരുന്നത്. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ പ്രധാനമായും വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് ഉപയോഗത്തിന്റെ വർധന, സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം, ഗർഭനിരോധന ഗുളികകളുടെ അമിതോപയോഗം, ഇവയെല്ലാം ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ അമിതവണ്ണത്തിനും തന്മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിനും കാരണമാകുന്നു. പി സി ഒ എസിൽ ആയുർവേദ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതൊരു ജീവിതശൈലി രോഗമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഔഷധത്തേക്കാൾ പ്രാധാന്യമുള്ളത് ചിട്ടയായ ഭക്ഷണക്രമത്തിനും വ്യായാമത്തിനുമാണ്. അവനവന്റെ ശരീരബലത്തിനനുസരിച്ച് ചിട്ടയായ വ്യായാമം ശീലിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ വിശപ്പിനനുസരിച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കൃത്യസമയത്ത് ഭക്ഷിക്കുക എന്നതാണ് പ്രധാനം. ബേക്കറി ഉൽപ്പന്നങ്ങൾ, പാക്ഡ് ഫുഡ്, ട്രാൻസ് ഫാറ്റ്, കൃത്രിമമായ നിറങ്ങളും രുചിക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവ തീർത്തും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മധുര പലഹാരങ്ങളും അമിതമായ എരിവും പുളിയും ഒഴിവാക്കുക. നാച്ചുറൽ അർജസ് അഥവാ ശാരീരിക വേഗങ്ങളെ തടയാതിരിക്കുക എന്നതും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കൃത്യമായ ഉറക്കം, മലമൂത്ര വിസർജനം എന്നിവ ശരീരത്തിന്റെ താളം നിലനിർത്താൻ സഹായിക്കുന്നു. അമിതമായ ചിന്ത, മാനസിക പിരിമുറുക്കം എന്നിവ പരമാവധി കുറയ്ക്കുക. അവനവന് താൽപ്പര്യമുള്ള വിനോദങ്ങളിലേർപ്പെട്ട് മാനസികോല്ലാസം കണ്ടെത്തുക. അത്തരം വിനോദങ്ങൾ വ്യായാമത്തിന് ഉതകുന്നതാണെങ്കിൽ കൂടുതൽ നന്ന്. ചിട്ടയായ വ്യായാമത്തിനും ഭക്ഷണക്രമത്തിനുമൊപ്പം വൈദ്യനിർദ്ദേശാനുസരണമുള്ള ഔഷധസേവ, ആയുർവേദ ചികിത്സാരീതികളായ ഉദ്വർത്തനം, വസ്തി, വമനം എന്നിവയും വളരെയധികം ഗുണപ്രദമായി കാണുന്നു. ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനും ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കൂട്ടുന്നതിനും ആയുർവേദ ചികിത്സാരീതികൾ വളരെ ഫലപ്രദമാണ്.
1: പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിദ്യ ഉണ്ണികൃഷ്ണൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
8: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
9: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
10: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
1: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
1: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ് നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക്ഡ് സ്വർണം പണിക്കൂലിയാണേലോ എത്രയോ കുറവ് എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം
3: മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
4: പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേയുള്ളൂ. സ്കൂളുകൾ കുഞ്ഞുങ്ങളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ എല്ലാ മേഖലയിലുമുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിനുള്ളിലെ സുരക്ഷ മാത്രമല്ല, കുട്ടികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. രക്ഷിതാവും അധ്യാപകനുമായ അൻസാർ നരിക്കുനി ശ്രദ്ധയോട്.
5: ജൂൺ 1 എല്ലാ വിദ്യാലയങ്ങളും പ്രവേശനോത്സവത്തോടു കൂടി ആരംഭിക്കും. അപ്പൊ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഒരുപാട് ആകുലതകള് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ യാത്രയും സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അപ്പൊ പൊതുവായിട്ട് നമ്മള് യാത്രകളുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ ആശങ്കകൾ എന്നാണ് ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുന്നത്. ഒന്ന്, വണ്ടിയുടെ കണ്ടീഷൻ തന്നെയാണ്. നമുക്കറിയാലോ കുട്ടികളാണ്, ഒരുപാട് കുട്ടികൾ പോകുന്ന ബസ്സുകൾക്ക് തന്നെ എല്ലാവിധ RTO ഒക്കെ എല്ലാവിധ ഫിറ്റ്നസും ഉണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അധികൃതർ.

0: ബ്രേക്ക് അടക്കം ടയറടക്കം എല്ലാം ഫിറ്റാണ് എന്നുള്ള ഒരു ഒരു ഉറപ്പ് വരുത്തലാണ് ആദ്യം തന്നെ ഞങ്ങൾ രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത് ഡ്രൈവർമാരുടെ പരിചയവും ഡ്രൈവർമാരുടെ ലൈസൻസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായും അനുഭവ പരിചയമുള്ള ഡ്രൈവർമാരെയായിരിക്കണം നിയമിക്കേണ്ടത്. അവർക്കും എല്ലാവിധ ഫിറ്റ്നസ്സും ഫിസിക്കലി ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, ഇപ്പോൾ കുട്ടികളോട് കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു സോഫ്റ്റായിക്കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിലേക്ക്, അവർക്കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു പെരുമാറ്റം എല്ലാ ഡ്രൈവർമാരിലും ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഒന്നുള്ളത് ഒരു നിശ്ചിത എണ്ണം കുട്ടികളെ നിജപ്പെടുത്തുക എന്നുള്ള, ഓട്ടോറിക്ഷയിൽ ഇത്രയാൾ, ബസ്സിൽ ഇത്രയാൾ, അതുപോലെ തന്നെ വാനിൽ ഇത്രയാൾ എന്നുള്ള, അതായത് വളരെ നേരെ കുത്തി നിറച്ച് കുട്ടികൾ ശ്വാസം മുട്ടി പോകുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇങ്ങനെ കുത്തി നിറച്ചൊക്കെ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ പകരുകയും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തേത് ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം കൊടുക്കണം, അതുപോലെ കുട്ടികൾക്കും ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ RTO-യും മറ്റു സർക്കാരും അധികാരികളും ഒക്കെ തന്നെ ഡ്രൈവർമാർക്കും അവർ കൃത്യമായ ബോധവൽക്കരണം കൊടുത്താൽ ഈ മേഖലയിൽ വലിയ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ അടുത്ത ഒരു അധ്യയന വർഷം, അടുത്ത അധ്യയന വർഷം എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് വളരെ നല്ല രീതിയിൽ അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് സുരക്ഷിതമായി സ്കൂളിലേക്ക് പോകാനും തിരിച്ചെത്താനൊക്കെ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്.
1: സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഓരോ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിധിയിലുമുള്ള സ്കൂൾ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കോഴിക്കോട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ്.
2: നമ്മുടെ ഭാവി തലമുറകളായ ഈ കൊച്ചു കുട്ടികളെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോ പൗരന്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ പറയാം. സ്കൂൾ മേഖലയിൽ പരമാവധി 30 കിലോമീറ്ററും മറ്റ് റോഡുകളിൽ പരമാവധി 50 കിലോമീറ്ററും വേഗതയിലെ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പരിചയം മിനിമം 10 വർഷമെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് അതാത് സ്കൂളിലെ പ്രിൻസിപ്പാൾ മാനേജർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയോ ഡേഞ്ചറസ് ആയി വാഹനം ഓടിക്കുകയോ ചെയ്ത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഡ്രൈവർമാരെ ഒരു കാരണവശാലും ഡ്രൈവർമാരായി നിയമിക്കരുത്. VLTD വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് സംവിധാനം സ്കൂൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ടതും അതായത് സുരക്ഷാ മിത്ര സോഫ്റ്റ്വെയറുമായി ടാഗ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതാത് സ്കൂൾ മാനേജറുടെയോ പ്രിൻസിപ്പാളുടെയോ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും CCTV ഘടിപ്പിക്കേണ്ടതാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. നേരത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള വാഹനങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അതാത് ഓഫീസിന്റെ കീഴിൽ പരിശോധനയ്ക്ക് ഹാജരാക്കി ചെക്ക്ഡ് സ്ലിപ്പ് വാങ്ങിക്കേണ്ടതാണ്. ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വാഹനങ്ങളുടെയും വാതിലുകളുടെ എണ്ണത്തിനനുസരിച്ച് ഡോർ അറ്റൻഡർമാർ ഉണ്ടായിരിക്കേണ്ടതാണ്. സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ വാഹനത്തിൽ കുട്ടികളെ യാത്ര ചെയ്യാൻ ഒരുക്കാവൂ. എന്നാൽ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ 2 പേർ യാത്ര ചെയ്യാൻ അനുവദിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും കുട്ടികൾ നിന്ന് യാത്ര ചെയ്യുവാൻ അനുവദിക്കരുത്. പല സ്കൂൾ വാഹനങ്ങളും കാണാറുണ്ട് കുത്തി നിറച്ച് നല്ല ലോഡായിട്ട് വാഹനം പോകുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും കൃത്യമായി കാണുന്ന രീതിയിലുള്ള കോൺവെക്സ് ക്രോസ് വ്യൂ മിററും വാഹനത്തിനകത്ത് കുട്ടികളെ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാരാബോളിക് റിയർ വ്യൂ മിററും ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളുടെ ബാഗുകൾ, കുട എന്നിവ സൂക്ഷിക്കാനുള്ള റാക്കുകൾ വാഹനത്തിൽ ഉണ്ടായിരിക്കണം. കൂളിംഗ് ഫിലിം, കർട്ടൻ എന്നിവ ഉപയോഗം സ്കൂൾ വാഹനങ്ങളിൽ കർശനമായി ഒഴിവാക്കേണ്ടതാണ്. ഓരോ വാഹനത്തിലും ഒരു അധ്യാപകനെയോ അനധ്യാപകനെയോ റൂട്ട് ഓഫീസറായി നിയോഗിക്കേണ്ടതും അയാൾ വാഹനത്തിലെ സുരക്ഷിതമായ യാത്രക്കാവശ്യമായ കാര്യങ്ങൾ സദാ നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ വാഹനത്തിലെ ജീവനക്കാർക്കും ആവശ്യമെങ്കിൽ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഡ്രൈവർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുട്ടികൾ സുരക്ഷിതമായി ഇറങ്ങുകയും കയറുകയും ചെയ്തുവെന്നും ഡോർ അടച്ചുവെന്നും ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വാഹനം മുമ്പോട്ടെടുക്കാൻ പാടുള്ളൂ. വാഹനം പുറകോട്ടെടുക്കുന്നത് ഡോർ അറ്റൻഡറുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന്റെയും നിർദ്ദേശത്തെയും അടിസ്ഥാനത്തിലായിരിക്കണം.

0: ചെറിയ കുട്ടികളെ കയറുന്നതും ഇറങ്ങുന്നതും ലഗേജ് എടുത്ത് നൽകുന്നതിനും റോഡ് വാഹനത്തിന്റെ പുറകിൽ കൂടി മുറിച്ചു കടക്കുന്നതിനും ഡോർ അറ്റൻഡന്റ്മാർ സഹായിക്കേണ്ടതാണ്. കുട്ടികളുടെ ഡ്രൈവിംഗ് സ്വഭാവ രീതികൾ രൂപീകരിക്കുന്നതിൽ സ്കൂൾ വാഹനത്തിലെ ഡ്രൈവർമാരുടെ പങ്ക് വളരെ വലുതാണ്. ആയതിനാൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മാതൃകാപരമായി തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നു എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതും മാതൃക ആകേണ്ടതുമാണ്.
1: സ്കൂൾ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളും മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമെല്ലാം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം പൊതുസമൂഹവും രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ടെന്ന് കണ്ണങ്ങടവ് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ KT ജോർജ്.
2: സ്കൂൾ തുറക്കുന്നു, ഒപ്പം തന്നെ പലതരം ആകുലതകളും സജീവമാകുകയാണ്. വീടിനടുത്തുള്ള വിദ്യാലയങ്ങളിൽ മാത്രം പഠിക്കുക എന്ന രീതി മാറി. നഴ്സറി ക്ലാസുകളിലേക്ക് പോലും കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ആവശ്യം വരുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. മാതാപിതാക്കൾ തൊഴിലിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാവും മിക്കപ്പോഴും കുട്ടികളുടെ യാത്ര ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരം ഉത്കണ്ഠകൾ അനുഭവിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. ഓരോ വർഷവും സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി കുട്ടികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നടക്കാറുണ്ട്. അത് പക്ഷേ കൂടുതലും സ്കൂൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് 3 മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കണം എന്ന നിർദ്ദേശമുണ്ട്. രക്ഷിതാക്കൾ സ്വന്തം നിലയ്ക്ക് ടീമായി ഏർപ്പാടാക്കുന്ന വാഹനങ്ങൾ ഇത്തരം നിയന്ത്രണങ്ങളുടെ പരിധിയിലൊന്നും വരുന്നില്ല എന്നത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. സാമ്പത്തിക ചെലവ് കുറയ്ക്കേണ്ടത് ഒരു വലിയ വിഷയമാണല്ലോ. സ്വാഭാവികമായും അത്തരം വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറയ്ക്കേണ്ടി വരും. കാലുകൾ പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുമുണ്ട്. ഇത്തരം വാഹനങ്ങളിൽ ഇടയ്ക്ക് രക്ഷിതാക്കൾ ഏർപ്പാടാക്കിയ സ്ഥിരം വാഹനത്തിനു പകരം മറ്റു വാഹനവും മറ്റു ഡ്രൈവറുമൊക്കെ എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ അപകടങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാവാറുമുണ്ട്. സ്ഥിരം വാഹനങ്ങളോ ജീവനക്കാരോ മാറുമ്പോൾ ആ കാര്യം രക്ഷിതാക്കളെ അറിയിക്കണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങൾ വ്യവസ്ഥയാക്കുക എന്നതാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് തോന്നുന്നു. ഇനിയും കുറെ കുട്ടികൾ യാത്ര ചെയ്യുന്നത് ഇതിനേക്കാളൊക്കെ അപകടകരമായ രീതിയിലാണ്. കുട്ടികളുടെ കയ്യിൽ പണം കൊടുക്കുന്നു, അവർ ഒറ്റയ്ക്കും കൂട്ടായും വാഹനങ്ങൾ വിളിച്ച് സ്കൂളിൽ ചെല്ലുന്നു. ഇത് സ്ഥിരമാവണമെന്നില്ല. ലൈൻ ബസ് മിസ്സാവുന്ന ദിവസങ്ങളിൽ മാത്രം ഈ രീതി അവലംബിക്കുന്ന കുട്ടികളുണ്ട്. മറ്റു ചിലർ അപരിചിതരായ യാത്രക്കാരുടെ വാഹനങ്ങളിൽ കൈ കാണിച്ച് കയറി യാത്ര ചെയ്യുന്നു. രക്ഷിതാക്കൾ അറിഞ്ഞും അറിയാതെയും സ്വയം വാഹനം ഓടിച്ച് സ്കൂളിൽ വരുന്ന കുട്ടികളും ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. 2-3 കുട്ടികൾ ഹെൽമെറ്റ് പോലും ധരിക്കാതെ ചീറിപ്പാഞ്ഞു പോകുന്നതും കണ്ടെന്ന് വരാം. ഇത്തരം കാര്യങ്ങളിൽ വേവലാതി കൊണ്ട് ഒരു കാര്യവുമില്ല. വിരലെണ്ണാവുന്ന പോലീസുകാർക്ക് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. കുട്ടികളുടെ യാത്രാ പ്രശ്നം ഓരോ വീട്ടിലും കുട്ടികൾ കൂടി ഉൾപ്പെടുന്ന കുടുംബ സദസ്സുകളിൽ ചർച്ചയാവേണ്ടതുണ്ട്. അപരിചിതർക്കൊപ്പം യാത്ര ചെയ്യുന്ന കാര്യത്തിലും യാത്രക്കിടയിൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലുമെല്ലാം ആവശ്യമായ ധാരണകൾ കുട്ടികളിൽ ഉണ്ടാവാൻ ഇത് സഹായിക്കും. അപകട സാധ്യതകൾ കണ്ടാൽ മൗനം പാലിക്കുന്ന സ്വഭാവം മാറ്റിവെച്ച് ഓരോരുത്തരും പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രതിരോധം വിജയിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ അധികൃതരെ അറിയിക്കാൻ കൂടുതൽ പേർ സന്നദ്ധരാകുമ്പോൾ നിയമലംഘകരും പതിയെ മെച്ചപ്പെടാൻ തുടങ്ങും. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ആകെ സ്വത്താണ്. അവരുടെ ആരോഗ്യകരമായ യാത്ര നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കുക തന്നെയാണ് പരിഹാരം.
1: എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്നതിനു പകരം ഇപ്പോഴുള്ള പോലെ അധികൃതർ കൃത്യമായി ഇടപെട്ടാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഒപ്പം ഇതേ ഗൗരവത്തോടുകൂടി തുടർന്നുള്ള മാസങ്ങളിലും പരിശോധനകൾ തുടരേണ്ടതുണ്ട്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം

0: പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: രണ്ടായിരത്തി അഞ്ച് മാർച്ച് 3-ാം തീയതി നമ്മളെ വിട്ടുപോയ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. ചൂള എന്ന ആദ്യത്തെ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഒരു പ്രത്യേകത എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. അതിനുശേഷം ധാരാളം ജനപ്രിയ ഗാനങ്ങളുമായി അദ്ദേഹം നമ്മുടെ മനസ്സിൽ കുടിയേറി. അതെ, രവീന്ദ്രൻ എന്ന ആ സംഗീത വിസ്മയത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനത്തിലേക്ക് പോകാം.

0: യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ ശ്രീകുമാരൻ തമ്പിയാണ്. ഖരഖരപ്രിയ രാഗത്തിൻ്റെ ചുവട് പിടിച്ചാണ് രവീന്ദ്രമാ ശ്രീ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം ഗാനങ്ങളിൽ ഒരു പ്രത്യേക രാഗത്തിലാണ് ഈ ഗാനം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഖരഖരപ്രിയയിലില്ലാത്ത രണ്ട് സ്വരങ്ങൾ ഇതിൽ വരുന്നുമുണ്ട്, കാകളനിഷാദവും ശുദ്ധദൈവതവും.
1: ഈ വഴിയിലിഴകൾ നെയ്യും
0: എന്ന് വരുന്നിടത്ത് കാകളനിഷാദം ഉപയോഗിച്ചിട്ടുണ്ട്.
1: തേൻ പാളിയുയർത്തിടുമ്പോൾ
0: അവിടെ ശുദ്ധദൈവതവും ഉപയോഗിച്ചിട്ടുണ്ട്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ

0: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000ഉം 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
1: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
7: ഞാൻ മനോഹർ ജവഹർ.
6: എവിടെ നിന്ന് വിളിക്കുന്നു?
7: കോഴിക്കോട് ഈസ്റ്റ് ഹിൽ.
6: എന്ത് ചെയ്യുന്നു?
7: ഞാൻ റിട്ടയർ അധ്യാപകനാണ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി റിട്ടയർ ചെയ്തു.
6: ശരി, അപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു അധ്യാപകനാണ്. ഏതായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓർമ്മ വരുന്നുണ്ടോ?
7: ആത്മവിദ്യാ സംഘം.
6: അതെ.
7: സ്വാമി ചിന്മയാനന്ദ ജിയാണോ?
6: അല്ല.
7: അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയിലുണ്ട്.
6: ഞാൻ പറഞ്ഞാലോ?
7: വാഗ്ബടാനന്ദൻ.
6: ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ. കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും യുക്തിവാദി ചിന്തകനുമായിരുന്ന അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉണർവ് നൽകി. ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തിനും സാമൂഹിക സമത്വത്തിനും പ്രാധാന്യം നൽകി. 1917 സ്ഥാപിതമായ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യരെ ആത്മബോധത്തിലേക്കും വിജ്ഞാനത്തിലേക്കും നയിക്കുക എന്നതായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയങ്ങളോട് സാമ്യമുള്ള സാമൂഹിക സമത്വ ചിന്തകളും അദ്ദേഹം പ്രചരിപ്പിച്ചു. ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്താനും സാമൂഹിക ബോധവൽക്കരണം നടത്താനും സംഘം പ്രവർത്തിച്ചു.
8: ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
10: HNK യൂറോളജി സെന്റർ,
11: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
12: സ്വപ്നവും ജീവിതവും തമ്മിൽ കലർന്നു പോകുന്നതിനെ കുറിച്ച് ധാരാളം പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കലയുമായി അടുപ്പമൊന്നുമില്ലാത്ത മനുഷ്യർക്ക് ഇത്തരം സങ്കീർണതകൾ ബാലികേറാ മലകളാണ്. അങ്കമാലിയിൽ നിന്നും മടങ്ങിവന്ന CI ബെഞ്ചമിന്റെയും അവസ്ഥ ഏറെക്കുറെ ഇതുതന്നെയായിരുന്നു. ആരോടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വേറിട്ടൊരു ചിന്തയെങ്കിലും കിട്ടുമായിരുന്നു. ആകെ പറയാൻ പറ്റുന്നത് ഒറ്റക്കൊമ്പനോടാണ്. വിടുവായനായ അയാളോട് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അവിടെയാണ് കുഴപ്പം. ബെഞ്ചമിൻ തന്റെ കുടിസമുറിയിലൂടെ മൈലുകളോളം നടന്നു. നടന്നു നടന്ന് ഇരുട്ടുമൂടിയ നീളൻ ഗുഹയിലാണെത്തിയത്. ആ ഇരുട്ടിലങ്ങനെ നിൽക്കെ അകലെ ചെറിയ വെട്ടം തെളിഞ്ഞുകിടക്കുന്നത് അയാൾ കണ്ടു. ആവേശത്തോടെ ബെഞ്ചമിൻ മേശവലിപ്പ് തുറന്ന് അപ്രത്യക്ഷനായ ഉണ്ണിച്ചക്കന്റെ മുറിയിൽ നിന്ന് കിട്ടിയ കത്ത് പുറത്തെടുത്ത് വീണ്ടും വായിക്കാൻ തുടങ്ങി. ഗുദാമുകൾക്കരികിലുള്ള ലോഡ്ജിനു മുന്നിൽ പാണ്ടിലോറിയിടിച്ചൊരു കള്ളൻ മരിക്കാൻ കാരണക്കാരനായ മനുഷ്യനെക്കുറിച്ചുള്ള നിഗൂഢതകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആ കത്തിൽ നിന്ന് അയാൾക്ക് പോകേണ്ട വഴികളെക്കുറിച്ചുള്ള ചില സൂചനകൾ ബെഞ്ചമിൻ വായിച്ചെടുത്തു.

0: കള്ളൻ മരിക്കുന്നതിന്റെ തലേരാത്രി ആ ലോഡ്ജിൽ താമസിക്കാൻ വന്നത് പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ മകൻ സേവ്യറായിരുന്നുവെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ചമ്പിയുടെ മകനിപ്പോൾ താമസിക്കുന്നത് ഹൈറേഞ്ചിലാണെന്ന് ബെഞ്ചമിൻ അറിയാം. സ്വാഭാവികമായും ഉണ്ണിച്ചക്കൻ അവിടെ പോയിട്ടുണ്ടാകും. ലോഡ്ജിൽ താമസിക്കാൻ വന്ന സേവ്യറിന്റെ കയ്യിലെ പെട്ടിക്കുള്ളിൽ സുന്ദരനായ ഒരു ബാലന്റെ ശവശരീരമായിരുന്നുവെന്ന് ഉണ്ണിച്ചക്കൻ എഴുതിവെച്ചത് സേവ്യറിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ സൂചനകൾ വച്ചായിരിക്കുമോ? രണ്ടാമത്തെ ആലോചനയിൽ സേവ്യറിന്റെ ഭാര്യ അങ്ങനെ ഒരു വിവരം ഉണ്ണിച്ചക്കനോട് പറയാൻ ഒരു സാധ്യതയുമില്ലെന്ന് ബെഞ്ചമിന് തോന്നി. അവിടെ മുതലാണ് യുക്തിക്ക് തീരെ നിരക്കാത്ത കാര്യങ്ങൾ കടന്നുവന്നത്. പെട്ടിയിൽ കണ്ട കുഞ്ഞിന്റെ ശവശരീരം സേവ്യറിന്റെ കുഞ്ഞിന്റേതാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ ഇവിടത്തെ പള്ളി സെമിത്തേരിയിൽ മറവ് ചെയ്ത ആ ശവമെങ്ങനെ സേവ്യറിന്റെ പെട്ടിയിൽ വന്നു? കെട്ടുകഥകൾ പോലെ കാണപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന വാദത്തിന് സമ്മതിച്ചുകൊടുത്താൽ തന്നെ ഉണ്ണിച്ചക്കൻ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? സേവ്യറും കള്ളനും മാത്രമുണ്ടായിരുന്ന ആ ലോഡ്ജുമുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു തരത്തിലും സേവ്യറിന്റെ ഭാര്യയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ അറിയാൻ ഒരു സാധ്യതയുമില്ല. തന്റെ ഭാവനയിൽ കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളായിരിക്കുമോ അയാൾ ഈ കത്തിലെഴുതിവെച്ചത്? അങ്ങനെയാണെങ്കിൽ ഭാവനയിലും സ്വപ്നങ്ങളിലും അഗാധമായി മുഴുകിയ ഒരാളായിരിക്കുമോ ഉണ്ണിച്ചക്കൻ? ഉണ്ണിച്ചക്കനെപ്പോലെ തന്നെ അയാൾ സഞ്ചരിച്ച വഴിയിലും സ്വപ്നങ്ങളുടെ നിർമ്മിതി കണ്ട് ബെഞ്ചമിൻ പകച്ചു. താൻ പ്രാണവായു പോലെ കരുതുന്ന യുക്തിയുടെ സാന്നിധ്യങ്ങളെല്ലാം മുറിയുന്നത് ബെഞ്ചമിൻ അസ്വസ്ഥതയുണ്ടാക്കി. രണ്ടാമതും മൂന്നാമതും ആലോചിച്ചപ്പോൾ യുക്തിയുക്തമായ കാര്യങ്ങൾ മാത്രമാണോ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് ആരോ അയാളുടെ ഉള്ളിലിരുന്ന് ചോദിക്കാൻ തുടങ്ങി. ഇത്രയേറെ യുക്തി ആശ്രയിക്കുന്നത് വർത്തമാനകാലത്തെ ജീവിതാവസ്ഥയ്ക്ക് നിരക്കുന്നതാണോ? ക്രിസ്തുമതത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് പാപിയാണെന്നും പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കുമ്പോഴാണ് പാപിയല്ലാതായി മാറുന്നതെന്നുമൊക്കെയുള്ള യാതൊരു യുക്തിയുമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് ബെഞ്ചമിൻ. മരിച്ച് മൂന്നാം നാൾ യേശു കല്ലറയിൽ നിന്ന് ഉയർത്തു എന്ന് വിശ്വസിക്കാൻ പോലും ഒരു യുക്തിയുടെയും പിന്തുണ വേണ്ട. ചോദ്യം ചെയ്യാതെ അന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ അല്ലാത്ത കാര്യങ്ങളുമുണ്ട് ജീവിതത്തിലെന്ന് കുട്ടിക്കാലം മുതലേ തലയിലേക്ക് കയറ്റിവെച്ച് തന്നിരിക്കുന്ന പാഠങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാകും ബെഞ്ചമിനെപ്പോലൊരാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. ചിന്ത തലയിലുദിച്ച സ്ഥിതിക്ക് തൽക്കാലം ഉണ്ണിച്ചക്കൻ എഴുതിയ കത്തിലെ കാര്യങ്ങൾ മതവിശ്വാസം പോലെ അന്ധമായി വിശ്വസിച്ചാൽ മാത്രമേ ഈ കേസിൽ തനിക്ക് മുന്നോട്ടു പോകാനാകൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം സേവ്യറിന്റെ വീട് സന്ദർശിക്കുക എന്നത് തന്നെയാണ്. ഇത് വളരെ നേരത്തെ തന്നെ നടപ്പാക്കേണ്ട കാര്യമായിരുന്നുവെങ്കിലും താനോ സ്റ്റേഷനിലെ മറ്റു പോലീസുകാരോ ഇതുവരെ അത് ചെയ്തില്ല എന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തല്ല അതിശയകരമായി തോന്നി. ഓടിയ വഴികളിലൂടെയും പാരമ്പര്യങ്ങളിലൂടെയും അന്ധമായി ഓടുന്നവർ മാത്രമാണ് തങ്ങളെന്ന തിരിച്ചറിവിലേക്ക് ഇത്തിരി വൈകിയാണെങ്കിലും ബെഞ്ചമിൻ എത്തിച്ചേർന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
4: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇനി കാഴ്ച ക്ലിയറാകും.
4: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
8: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
10: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാർജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവയ്ക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി VD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി

മന്ദിക്കും. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുണ്ടാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. എഫ് പ്രധാന വാർത്തകൾ വീണ്ടും 9 മണിക്ക്.

0: 103.6 റിയൽ എഫ്എം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഇന്ന് ദുൽഹജ് 10, ഈദുൽ അദ്ഹ. ഇസ്ലാമിക കലണ്ടറിൽ ഈ മാസം ദുൽഹജ് എന്നാണ് അറിയപ്പെടുന്നത്. ദുൽഹജ് എന്നാൽ തീർത്ഥാടന മാസം എന്നർത്ഥം. ഓരോ മുസ്ലിമിനും നിർബന്ധമാക്കപ്പെട്ട ഹജ്ജ് നിർവഹിക്കേണ്ടത് ദുൽഹജിലാണ്. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിലിന്റെയും അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ പരിപൂർണ ത്യാഗത്തിന്റെ കഥയാണ് ബലിപ്പെരുന്നാളിന്റെയും ഹജ്ജ് കർമ്മത്തിന്റെയും ചരിത്രം. കൈക്കുഞ്ഞായ ഇസ്മായിലിന്റെ ദാഹം തീർത്ത സംസം നീരുറവ, ദൈവകൽപ്പനയാൽ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി, സർവം സഹയായ ദൈവഭയമുള്ള ഹാജറ ബീവി, ബലിക്ക് സസന്തോഷം സമ്മതം മൂളിയ പിന്നീട് പ്രവാചകനായി മാറിയ ഇസ്മായിൽ നബി, ഇവരുടെയെല്ലാം ജീവിത കഥയുടെ പരിപൂർണ വിശ്വാസത്തോടുകൂടിയുള്ള പുനരാവിഷ്കാരമാണ് ഹജ്ജിലെ ഓരോ പുണ്യകർമ്മങ്ങളിലും നാം ദർശിക്കുന്നത്. ഹജ്ജ് പ്രമേയമാക്കി 2011 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ആദാമിന്റെ മകൻ അബു. റഫീഖ് അഹമ്മദിന്റെ ദീപ്തമായ വരികളെ സംഗീതത്തിൽ കോർത്തെടുത്തത് രമേശ് നാരായണാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഇബ്രാഹിം നബി പുതുക്കിപ്പണിതാണ് മക്കയിലെ കാബ. കാബയുടെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ഹജ്ജ് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായത്. നാഥ, നിന്റെ വിളി കേട്ടു ഞാനിതാ വന്നിരിക്കുന്നുവെന്നർത്ഥം വരുന്ന ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന മന്ത്രധ്വനികളോടെ ലോകത്തിന്റെ നാനായിടങ്ങളിൽ നിന്നും വിശ്വാസികൾ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന അനുപമമായ കാഴ്ചയാണ് ഹജ്ജിന്റെ സൗന്ദര്യം. ഹജ്ജ് അതൊരു യാത്ര മാത്രമല്ല, മനുഷ്യൻ തന്റെ അഹങ്കാരവും ഭൗതികതയും മാറ്റിവച്ച് പടച്ചവന്റെ സന്നിധിയിലേക്ക് അടുക്കുന്ന ആത്മീയ സഞ്ചാരമാണ്. 1968 പുറത്തിറങ്ങിയ ഏഴു രാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ശാന്ത പി നായർ ചിട്ടപ്പെടുത്തി, ലതാരാജു പാടിയ ഗാനം കേൾക്കാം അടുത്തതായി.

0: എല്ലാ ശ്രോതാക്കൾക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
11: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
12: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
13: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
14: ആകാശവാണി 103.6 റിയൽ FM. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

സുധാംശു. പേരുപോലെ തന്നെ വിചിത്രവും സുന്ദരവുമാണ് ആ ജീവിതവും. സ്വദേശം എറണാകുളത്താണെങ്കിലും ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറത്തേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കോഴിക്കോട് നങ്കൂരമിട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. കവി, നാടകകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ പലതുമാണ് സുധാംശു. കോഴിക്കോട് വെച്ച് ഈ അടുത്തിടെയാണ് തന്റെ പ്രഥമ കവിതാ സമാഹാരമായ കാടിറക്കം പ്രസിദ്ധീകരിച്ചത്. ആ സർഗജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ആർട്ട് കഫേ.

0: സുധാംശു എന്ന പേര് ശരിക്കും ഇത് തന്നെയാണോ പേര്? ഈ പേരിലേക്ക് എങ്ങനെ?
1: അങ്ങനെയല്ല, അതല്ല എൻ്റെ പേര്. അതെൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇട്ട പേരാണത്. അത് പിന്നെ ഞാനത് സ്വീകരിക്കുകയാണ് ചെയ്തത്. സുധാകരൻ എന്നായിരുന്നു, അത് ഞാൻ മാറ്റിവെച്ചു. സുഹൃത്തുക്കളുടെ പേര് ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. കളമശ്ശേരിയിലെ ബന്ധങ്ങളാണ് നല്ല, എന്നെ വായിക്കാനും മറ്റും പ്രേരിപ്പിച്ച സുഹൃത്ത് അബൂബക്കറാണ് ആ പേരെന്നെ നിർദ്ദേശിച്ചത്. അങ്ങനെ ആ പേരിലേക്ക് വന്നു. എഴുതുമ്പോഴെല്ലാം ആ പേര് ഞാൻ സ്വീകരിച്ചു. പല പേരുകളും ഞാൻ വയ്ക്കാറുണ്ടായിരുന്നു. ആർ എസ് തൂമ്പുങ്കൽ ഒരു തോടിൻ്റെ പേരായിരുന്നു. ആ തോടിൻ്റെ പേരും വെച്ചിട്ട് ഞാൻ എഴുതുമായിരുന്നു പല ലിറ്റിൽ മാഗസിനിലും.
0: എങ്ങനെയായിരുന്നു സുധാംശുവിൻ്റെ ഒരു ബാല്യകാലം?
1: ബാല്യകാലം വളരെ സന്തോഷകരമായിരുന്നു, വളരെ സന്തോഷകരമായി ആനന്ദകരമായിരുന്നു. കുട്ടിക്കാലത്ത് മാങ്ങ പറക്കി നടക്കുന്ന ആ കാലഘട്ടം മുതൽ സ്വന്തമായിട്ട് എനിക്ക് റേഡിയോ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ വാങ്ങി തന്നാണ്. അതിൻ്റെ ലൈസൻസ് എൻ്റെ പേരിൽ തന്നെയായിരുന്നു. അങ്ങനെ റേഡിയോ ആയിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഫോട്ടോ വരെ എടുത്തിട്ടുണ്ട് മടിയിൽ വെച്ചിട്ട്. റേഡിയോ എവിടെ പോയാലും റേഡിയോ ഉണ്ടായിരുന്നു. എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു, മുടങ്ങാതെ പാട്ട് കേൾക്കുമായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം അതെൻ്റെ ഭയങ്കര ഒരു റിച്ച് കാലഘട്ടമായിരുന്നു. ചുവട്ടിൽ റേഡിയോ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക, രാവിലെ പുലർച്ചെ തുറക്കുമ്പോൾ ആ മ്യൂസിക്കോടുകൂടി തന്നെ ഞാനും ഉണരുക. അന്ന് നാദർഷ ഒക്കെ ഉണ്ടായിരുന്നു, കളിക്കൂട്ടുകാരാണ് ഞങ്ങൾ. നാദർഷയുടെ ലളിതഗാനങ്ങളൊക്കെ റേഡിയോയിൽ അന്ന് വന്നിട്ടുണ്ട്. അന്ന് ആ സമയത്തും റേഡിയോ രണ്ട് വീട്ടിലുള്ളൂ, നാദർഷയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും. അപ്പോൾ ഈ രണ്ട് വീട്ടിലും റേഡിയോ ഉള്ളതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ വരും. ദേശീയ നാടകോത്സവം കേൾക്കാനും പിന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾ കേൾക്കാനും അവിടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കും. അത് വളരെ സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഇതായിരുന്നു. ഞങ്ങൾക്ക് കപ്പലിൻ്റെ മിഠായി കുടിച്ചിട്ടുണ്ട് ആൾക്കാർ.
0: വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കുന്നൊരു മനുഷ്യനാണല്ലോ, പല മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള, നാടകത്തിലായാലും ചിത്രകലയിലായാലും കവിതയിലായാലും. എങ്ങനെയായിരുന്നു സുധാംശു എന്ന് പറയുന്നൊരു കലാകാരൻ്റെ ഉത്ഭവം? ഏതായിരുന്നു ആദ്യം തുടങ്ങിയ ഒരു മീഡിയം? എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിലേക്ക്, ഈ ഒരു ഒഴുക്കിലേക്ക് വന്നപ്പെടുന്നത്?
1: അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നാടകങ്ങൾ തന്നെയാണ്. ഞാൻ പകർത്തി എഴുതാൻ വിദഗ്ധനായിരുന്നു, എഴുത്തിൽ വിദഗ്ധനായിരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നെ ക്ലബിലെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് സി എൽ ജോസിൻ്റെ നാടകങ്ങൾ പകർത്തി എഴുതാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ പകർത്തി എഴുത്ത്, ഈ എഴുത്തിലൂടെ ഞാൻ പതുക്കെ പതുക്കെ മെല്ലെ സ്കൂളിലെ ഓട്ടോഗ്രാഫുകൾ എഴുതാൻ തുടങ്ങി. ഓട്ടോഗ്രാഫ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ വായിച്ചു പോവുമായിരുന്നു. പഴയ ആൾക്കാർ കവിതകൾ, ഉള്ളൂർ, വള്ളത്തോട്, ചങ്ങമ്പുഴ, ഈ കവിതകൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇതിലെ വരികൾ ഞാൻ എടുത്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കും. അപ്പോൾ വളരെ വ്യത്യസ്തമാണ് എൻ്റെ ഓട്ടോഗ്രാഫ് രീതി. ചങ്ങമ്പുഴയുടെയും ഉള്ളൂരിൻ്റെ വള്ളത്തോളിൻ്റെ സാധനങ്ങളെ കട്ട് ചെയ്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുക. 25 പൈസ വെച്ച് വാങ്ങും ഞാൻ. അങ്ങനെ പല സീനിയർ പിള്ളേർക്കും ഞാനിങ്ങനെ എഴുതി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മാത്രമല്ല, ലവ് ലെറ്റർ വരെ എഴുതി കൊടുത്ത് 25 പൈസ വാങ്ങുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീടാണ് തെരുവ് നാടകത്തിൽ വന്നത്. ഞാൻ അത് 6-ാം ക്ലാസ്സിൽ വെച്ചാണ് തെരുവ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ഈ ബാലാനന്ദൻ്റെ രണ്ട് മക്കളും ഞങ്ങളെ കൂടി ചേർന്നിട്ട് അഭിനയിച്ച ഒരു തെരുവ് നാടകം കളമശ്ശേരിയിൽ, അത് ബാലസംഘത്തിൻ്റെ പേരിലായിരുന്നു. ഞങ്ങൾ കുഞ്ഞു മക്കൾ. ഇതിലാണ് ഞാൻ നാടകം അഭിനയിക്കുന്നൊരു കാര്യത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് 8-ാം ക്ലാസ്സിൽ ഞാൻ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണ നാടകം. അതിൽ 10-ാം ക്ലാസ്സുകാരെയൊക്കെ ഞാൻ തോൽപ്പിച്ച് കളഞ്ഞു. ബെറ്റ് വെച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾ, 8-ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ പ്രൈസ് വാങ്ങി. തുടർച്ചയായിട്ട് 9-ഉം 10-ഉം ഞാൻ തന്നെയായിരുന്നു അവിടെ നാടകത്തിൽ വിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ കളമശ്ശേരി ITIയിലും പിന്നെ സെൻറ് പോൾസ് കോളേജിലും തുടങ്ങിയ സ്കൂളുകളിലൊക്കെ എന്നെ വന്നിട്ട് നാടകം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അത് നിക്കറിട്ടാണ് ഞാൻ നാടകം ചെയ്യാൻ പോകാറ്. അവരൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ, ആ മാഷേ മാഷേ, സാറുമാർ എന്നെ മാഷേന്ന് വിളിക്കണം നാടകം ചെയ്യുന്നതുകൊണ്ട്. കുട്ടികളൊക്കെ മാഷേന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ കാര്യം കിട്ടും. അപ്പം എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടത്, നിലനിൽക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ ഞാൻ മുറുക്കാൻ തുടങ്ങി. മുറുക്കലൊക്കെ നിക്കറിട്ട് ഞാൻ മുറുക്കി, മൂക്കുപൊടിയാവാം, നാടകം മാഷാണല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ ഇതിലേക്ക് വരികയും ആ സമയത്ത് തന്നെ സിനിമ പാട്ടുകളുടെ കാസറ്റുകൾ അത് പകർത്തി എഴുതി കൊടുത്താൽ മതി, അത് 100 രൂപയോ ഒക്കെ കിട്ടും. സഖി ബുക്സാണ്, അത് സഖി പ്രിൻറ്റിങ്ങാണ്, ആ ടീമാണ് ഇറക്കിക്കൊണ്ടിരുന്നത് കോട്ടയത്ത് നിന്ന്. എനിക്കത് കിട്ടുമായിരുന്നു. അങ്ങനെ ആ പാട്ടുകൾ ഞാൻ പകർത്തി എഴുതുകയും സഖിവാരികയായിട്ട് എനിക്ക് ബന്ധം വരികയും അതിൽ കവിതകളും കഥകളും എഴുതാൻ തുടങ്ങി. അതിനുശേഷം മംഗളത്തിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ കടന്നു പോയപ്പോഴാണ്, 10-ാം ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞപ്പോഴാണ് വിചാരണ മാസിക തുടങ്ങുന്ന വിവരം അറിയുന്നത്. അങ്ങനെ ബാബു കുഴിമറ്റത്തിൻ്റെ റൂമിൽ തങ്ങുകയും ജയറാംതോപ്പിലും ബാബു കുഴിമറ്റമാണ് എഡിറ്ററും മാനേജിങ് എഡിറ്ററുമായിരുന്നത്. ആ ടീമിൻ്റെ ഒക്കെ നിൽക്കുന്ന ആ സമയത്താണ് മനുഷ്യച്ചങ്ങല

0: ഉണ്ടാകുന്നത്. ആ മനുഷ്യരെ ഞാൻ നാടകം ചെയ്തു ആലുവ മുതൽ കളമശ്ശേരി വരെയൊക്കെ. ഇത്തരം ഗ്രാമസ്ഥലങ്ങളിൽ ഞാൻ ചിപ്കോ എന്ന് പറഞ്ഞ നാടകം ഇങ്ങനെ ചെയ്തു കിടന്നു. ചിപ്കോ അത് പി ചന്ദ്രൻ മാസ്റ്റർ അങ്ങനെ എഴുതിയ നാടകമാണ്. യുവധാരയിൽ എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റാണത്. അതങ്ങനെ ചെയ്തു പോയി. വിചാരണ മാസിക തുടങ്ങുന്നതുകൂടി തന്നെ എനിക്ക് സാഹിത്യ മേഖലയും കലാരംഗത്തുള്ള അതിപ്രഗത്ഭരായ പ്രതിഭകളായിട്ട് എനിക്ക് നല്ല ബന്ധം വന്നു. അതായത് കാക്കനാടൻ, രാജൻ കാക്കനാടൻ, അരവിന്ദൻ, ജോൺ അബ്രഹാം, നമ്മുടെ നവാബ് രാജേന്ദ്രൻ തുടങ്ങിയ അനവധി പ്രതിഭകളായിട്ടും പ്രശസ്തരായ ആൾക്കാരുമായിട്ട് എനിക്ക് അടുത്തിടപെടാൻ പറ്റി. അവർക്ക് ഞാൻ വേണ്ട സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുന്നൊരു പയ്യനായിരുന്നു. സൈക്കിളും ചവിട്ടി സാധനങ്ങൾ വിപ്ലവരിഷ്ടം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു പയ്യനായിരുന്നു ഞാനന്ന്. വിപ്ലവരിഷ്ടം എന്ന് വെച്ചാൽ അന്ന് ചാരഷാപ്പിൽ കിട്ടുന്നൊരു ചാരയത്തോടൊപ്പം ഒഴിച്ചു കഴിക്കുന്ന ഒരു അരിഷ്ടമാണ്. നല്ല പേരാണ് വിപ്ലവരിഷ്ടം. അത് പിന്നീട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അത് അതിന് വലിയൊരു ഹരം തോന്നുന്നുണ്ട്. വിപ്ലവരിഷ്ടം രാജൻ കാക്കനാടാണ് ഏറ്റവും കൂടുതൽ വിപ്ലവരിഷ്ടം കഴിച്ച ഞാൻ കണ്ടേക്കണേ. പിന്നെ കണ്ടതൊക്കെ നമ്മുടെ സുഹൃത്തെ ജോൺ വിപ്ലവരിഷ്ടം കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് വയലാറിൻ്റെ കൃതികൾ ചലച്ചിത്രഗാന സാഹിത്യം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വയലാർ ചലച്ചിത്രഗാന സാഹിത്യത്തിൻ്റെ പ്രതിഭ എന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ കഥകളും കവിതകളും അങ്ങനെ എഴുതുമായിരുന്നു അന്ന്. പക്ഷേ വളരെ സീരിയസ് ആക്കിയില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും പ്രശസ്തരായ ആൾക്കാരുടെ കഥകളും കവിതകളും വായിച്ചാണ് പ്രേരണ. പ്രേരണയിൽ വരുന്ന കഥകൾ വളരെയധികം നക്സലീറ്റുകാരുടെ മാഗസീനാണ്. അതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു അന്ന് പ്രേരണ. അത്തരം സാധനങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അന്ന സമയം. അതിൽ വരുന്ന കൃതികളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പിന്നെ എഴുതാൻ തോന്നില്ല. അത്ര ശക്തമായ രീതിയിലുള്ള സൃഷ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കരമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതാ രംഗത്ത്. ഗദ്യപരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രാസവും മഞ്ചരിയും വൃത്തത്തിലാണ് കവിത എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ. അന്ന് അധ്യാപകരോ സംസ്കൃതം അറിയുന്ന പാണ്ഡിത്തമുള്ള ആൾക്കാരൊക്കെയാണല്ലോ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പാടത്ത് പണിയെടുക്കുന്നവരും ആദിവാസികളും തുടങ്ങി തൊഴിൽ മേഖലയിലുള്ളവർ കവിത എഴുതാൻ തുടങ്ങി. അത് നല്ല ഗദ്യത്തിൽ. അതാണ് ഒരു വിപ്ലവം നടന്നത്, കവിതാരംഗത്ത് വിപ്ലവം നടന്നത്. ഇവരൊക്കെ അട്ടിമറിക്കപ്പെട്ട് പ്രാസവും മഞ്ചേരിയൊക്കെ അറബിക്കടലിൽ കൊണ്ട് ഒഴുക്കി ആൾക്കാർ. ഇതാണ് സംഭവിച്ചത്. കവിതാരംഗത്തെ ബ്രാഹ്മണിക സാധനം പൊളിച്ചു കളഞ്ഞിട്ടുള്ള എഴുത്തുകളായിരുന്നു പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്. അതിഗംഭീരമായിട്ട് ഗദ്യത്തിൽ പ്രതിഭകളെ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു കാലഘട്ടമാണ്. ഒരു വിപ്ലവകാരികളെ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. ഒരു കവിത വായിക്കട്ടെ. ഒടുക്കം. കടലെടുക്കാത്ത ഒരു കവിയും ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടില്ല. ആർത്തലച്ച തിരകൾ ഒരു വരിയും നനച്ചിട്ടില്ല. ഉപ്പ് പുതച്ച അവൻ്റെ നാവ് ഭീമാകാരമായ തിമിംഗലങ്ങളെ കവിതകളിൽ വലിച്ചിടും. അന്ന് കടൽ കവികളെ കൊണ്ടു നിറയും. പണ്ട് വിപ്ലവകാരികളുണ്ടായിരുന്നു. കാരണം അത് അനിവാര്യമായിരുന്നു. ഇന്ന് വിപ്ലവക്കാരില്ല, ഇന്ന് രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ.
1: അത്തരത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
0: തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആ മൂർധന്യാവസ്ഥയിൽ നിന്നത് നവാബ് രാജേന്ദ്രൻ തന്നെയായിരുന്നു. നവാബ് രാജേന്ദ്രൻ്റെ കാർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്രസ്സ് എഴുതിയേക്കുന്നത് എങ്ങനെയെന്നറിയോ? നവാബ് രാജേന്ദ്രൻ, കോടതി വരാന്ത, എറണാകുളം. ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യർ കൃത്യമായിട്ട് കാർഡ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ കോടതി വരാന്തയിലെ കിടന്നുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള നാടകക്കാരോ സിനിമാക്കാരൊക്കെ കിടന്നുറങ്ങണ ഓരോരുത്തരും ലോഡ്ജ് മുറിയിലോ എല്ലാ സ്ഥലങ്ങളിലായിരുന്നു. ഈ നവാബ് കിടന്നുറങ്ങണയൊക്കെ ഈ കോടതി വരാന്തയിലോ പെട്ടിക്കടയിലൊക്കെ വരാന്തകളിലോ കിടന്നുറങ്ങിക്കൊണ്ട് എപ്പോഴും പയലിൽ കേസ് കിട്ടേണ്ട ഒരു ഒരു സൂട്ട് കേസ് ഉണ്ടാവും. ഇയാളെ അടിയന്തരാവസ്ഥ കാലത്ത് അത്രയേറെ മർദ്ദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നോട് പറയുമായിരുന്നു ആ മനുഷ്യൻ. എങ്ങനെയൊക്കെയാണ് എന്നെ തല്ലിയതെന്നും ഒക്കെ പറയുമായിരുന്നു. കക്ഷി രാഷ്ട്രീയവും ചരിത്രവും എല്ലാം പറയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചതും അതിനു മുമ്പുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നതെന്നും എന്നോട് കൃത്യമായി പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ് നവാബ്.
1: അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങളും അത്തരത്തിലുള്ള ഒരുപക്ഷെ നവാബിനെ പോലെ അയ്യപ്പനെ പോലെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. ഇപ്പം സുധാംശു ചെയ്യുന്നൊരു ജീവിത രീതിയുണ്ടല്ലോ, ഒരു ബൊഹീമിയൻ ജീവിത രീതി, ഒരു സ്ഥലങ്ങളില്ലാതെ യാത്രകൾ, അങ്ങനെ ഒരു കാര്യത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ജീവിത രീതിയെക്കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത്? ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ യാത്ര ചെയ്യുന്ന ഒഴുകുന്ന ഒരു ജീവിതശൈലി.
0: അത് ഞാൻ ഏറ്റവും കൂടുതൽ വീടുകളിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ. ഒരുപാട് അടുക്കള എനിക്കറിയാം, ഒരുപാട് ആൾക്കാരുടെ വരാന്തകൾ എനിക്കറിയാം. ഞാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ നമ്മളെ വീടുകളിലല്ല, അത് അയ്യപ്പനെ പറഞ്ഞു, വീടുകളിലല്ല നമ്മൾ തെരുവുകളിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ തെരുവ് നമ്മളെ ഏറ്റെടുക്കും. വീടുകളിൽ ജീവിച്ചവിടെ നമ്മൾ ഒതുങ്ങിപ്പോവും.

0: ഓരോ വീടുകളിൽ ഒതുങ്ങിപ്പോവും. നിനക്ക് എന്ത് പറ്റും? പട്ടിണി കിടക്കാൻ പറ്റുമോ? ചിലപ്പോൾ പട്ടിണി കിടക്കുന്നു വരും, പക്ഷെ തെരുവ് നിന്നെ ഏറ്റെടുക്കും. തെരുവിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രചോദനം കിട്ടും. എന്തെല്ലാം ഒക്കെ കളഞ്ഞു കിട്ടൂടാ, കഥയായിട്ടും കവിതയായിട്ട് കളഞ്ഞൊക്കെ കിട്ടും എന്ന് പറഞ്ഞത് അയ്യപ്പൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വീടുകളിൽ കിടക്കല് ഭയങ്കര മോശമാണ് ആ ചങ്ങാതി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതുപോലെ വീടുകളല്ല, മറിച്ച് തെരുവ് തന്നെയാണ്. ഞാനിപ്പോൾ കുറേ കാലമായിട്ടൊരു 3 വർഷമായിട്ട് ഞാൻ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഉണരുന്നത് നിങ്ങളുടെ ആകാശവാണിയെ കണി കണ്ടാണ്. കണി കാണുക എന്ന് വെച്ചാൽ ഞാൻ ഈ ബീച്ചിലാണ് കിടക്കാറ്. ഈ ബീച്ചിൽ കിടന്നിട്ട് ഞാൻ നോക്കുന്ന ആകാശവാണിയെ കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. ഒരു മുറിയുടെ അകത്ത് കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും, എനിക്ക് ശ്വാസം മുട്ടും സുഹൃത്തെ. മുറികൾ അതൊരു ശവക്കല്ലറ പോലെയാണ്, തണുത്ത ശവക്കല്ലറ.
1: കവിയും നാടക പ്രവർത്തകനും സംവിധായകനുമായ സുധാംശുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ശേഷം ഭാഗം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ബസ് കണ്ടക്ടർ, മധു ബാലകൃഷ്ണനും റിമി ടോമയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇണമൊരുക്കിയത് എം ജയചന്ദ്രൻ.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: പെരുമഴക്കാലം എന്ന ചിത്രത്തിനായി അഫ്സലും ജ്യോത്സനയും പാടിയ ഗാനമാണ് അടുത്തത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമൊരുക്കിയത് എം ജയചന്ദ്രൻ.
2: ഫിലിം കണ്ടോ കത്തിട്ട്.

0: ഹലോ
1: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: PS റഫീഖിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. അമൽ ആന്റണി പാടിയ ഗാനം വാങ്ക് എന്ന ചിത്രത്തിൽ നിന്ന്.

0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSF കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബൂസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. അന്വേഷണത്തെ നിയമപരമായി നേരിടുന്നതിന് പകരം അണികളെ ഉപയോഗിച്ച് CPIM അരാജകത്വവും കലാപവും സൃഷ്ടിക്കുന്നത് നടപടിയെ ഭയക്കുന്നതുകൊണ്ടാണെന്ന് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാതാ അതോറിറ്റി. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ മിക്സഡ്

ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രിസ്റ്റോ സഖ്യം മലേഷ്യൻ സഖ്യത്തെ ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തി. വനിതാ സിംഗിൾസിൽ മാളവിക ബൻസോദ് ചൈനയോട് തോറ്റ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം. 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ അഭിലാഷം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീഹരി കെ നായർ സംഗീതം നൽകി ആലപിച്ച ഗാനം. ഗാനരചന ഷറഫു.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 17 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗാനപഹാരത്തിൽ ഇനി ശങ്കർ മഹാദേവൻ ടു നൂറ വിത്ത് ലവ് എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. ഗാനരചന വയലാർ ശരചന്ദ്ര വർമ്മ, ഈണമൊരുക്കിയത് മോഹൻ സിത്താര.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: ഗാനപഹാരം BMH ആരോഗ്യ ജാലകത്തിന് ശേഷം തുടരും.
6: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
7: നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് പൾമനോളജി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് ചുമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചുമക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ചുമ എപ്പോഴാണ് പ്രശ്നമായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീണ്ടു നിൽക്കുന്ന ചുമ, ഒരുപക്ഷെ 3 ആഴ്ചയോ അതിൽ കൂടുതലോ നിൽക്കുന്ന ചുമ ഒരു രോഗലക്ഷണം ആവാം. ചില ആൾക്കാർ കഫമില്ലാത്ത ചുമ ഉണ്ടാവും. അപ്പം പലരും വിചാരിക്കും ഇത് രോഗമൊന്നുമില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ചുമയെ തന്നെ കഫം ഇല്ലാത്ത ചുമ, ഡ്രൈ കഫ് എന്ന് പറയാം, കഫം ഉള്ളതിനെ അല്ല വെറ്റ് കഫ് എന്ന് പറയാം. എന്തൊക്കെയായിരിക്കും ഈ ചുമയുടെ കാരണങ്ങൾ? കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ പല പല കാരണങ്ങൾ കൊണ്ട് വരാം. ഉദാഹരണത്തിന്, മൂക്കിലോ സൈനസിലോ ഒക്കെ കഫം ഉണ്ടെങ്കിൽ അത് പതുക്കെ താഴോട്ട് ഇറങ്ങി വരാം. അലർജി കൊണ്ടോ സൈനസൈറ്റിസ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അത് ചുമയായിട്ട് കാണാം. ചിലർക്ക് ശ്വാസകോശ ചുരുക്ക രോഗങ്ങൾ, അതായത് ആസ്മ, COPD തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ചിലപ്പം തുടക്കത്തിൽ ചുമയായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അത് ശ്വാസകോശപരമായ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മളത് മനസ്സിലാക്കി വേണം ചികിത്സിക്കാൻ. കൂടാതെ ചില ആൾക്കാരിലെ ആമാശയത്തിൽ നിന്ന് ഗ്യാസോ ഒക്കെ വന്ന് മേലോട്ട് വന്ന് അത് ചിലർക്ക് ചുമയായിട്ട് കാണാറുണ്ട്. കൂടുതലായിട്ട് ചുമ കാണുന്നത് പല പല ഇൻഫെക്ഷനിലാണ്. TBയിലോ ന്യൂമോണിയയിലോ ഒക്കെ ആദ്യത്തെ ലക്ഷണങ്ങൾ ചുമയാണ്. അത് നീണ്ടു നിൽക്കുന്നത് ആവുകയാണെങ്കിൽ കഫ പരിശോധന

ഒക്കെ ചെയ്ത് ടി ബി ആണോ എന്നോ ന്യൂമോണിയോ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ചിലർക്ക് പല ഇറിറ്റേഷൻ കൊണ്ട് ചുമ വരാം. നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശ ചുരുക്ക രോഗമായ COPD എന്ന രോഗത്തിന് ചുമയായിട്ട് കാണാറുണ്ട്. ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് കുറെ കഴിഞ്ഞതിന് ശേഷം ചുമയായിട്ട് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രഷറിന്റെ ചില ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് കുറെ കാലം കഴിഞ്ഞാൽ അത് ചുമ ആയി ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ശ്വാസകോശത്തിന്റെ ഒരു രോഗമായ ഇൻട്രസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ ILD എന്നുള്ള രോഗം തുടക്കം ചുമയായിട്ടാണ് എല്ലാവർക്കും കാണുന്നത്. പിന്നെ അതിനുശേഷം കിതപ്പ് വരും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും മറ്റു പരിശോധനകൾ നടത്തി, ഉദാഹരണം സ്പൈറോമെട്രി

0: കഴിഞ്ഞാല് അത് ചുമ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ശ്വാസകോശത്തിന്റെ ഒരു രോഗമായ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ ILD എന്നുള്ള രോഗം തുടക്കം ചുമയായിട്ടാണ് എല്ലാവർക്കും കാണുന്നത്. പിന്നെ അതിനുശേഷം കിതപ്പ് വരും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും മറ്റു പരിശോധനകൾ നടത്തി, ഉദാഹരണം സ്പൈറോമെട്രി അല്ലെങ്കിൽ ശ്വസന ശേഷി പരിശോധന, എക്സ്റേ പരിശോധന ഒക്കെ നടത്തി ഈ രോഗം നിർണയിച്ച് അതിന് കൃത്യമായ മരുന്ന് കൊടുത്താൽ ഈ ചുമ നിൽക്കാം. പുകവലിക്കാരായ ആൾക്കാരിലും ചുമ ഉണ്ടാവാം. അത് സ്മോക്കേഴ്സ് കഫ് എന്ന് പറയും. അവർക്ക് ചിലപ്പം കഫൊന്നുമില്ലാത്ത ചുമയായിരിക്കാം. പക്ഷെ നേരെ മറിച്ച് ഇവർക്ക് തന്നെ കുറെ കാലം കഴിഞ്ഞാൽ അർബുദത്തിന്റെ തുടക്കത്തിലും ചുമയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്മൾ എക്സ്റേ പരിശോധന കഫ പരിശോധന ഒക്കെ നടത്തി രോഗനിർണയം നടത്തേണ്ടത് ആവശ്യമുണ്ട്. ഇറിറ്റേഷൻ ഒക്കെ കൊണ്ടുള്ള ചുമയാണെങ്കിൽ നമുക്ക് ആ പുകയൊക്കെ ഒന്ന് മാറ്റി രോഗലക്ഷണങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ആവി പിടിക്കുക, ഇറിറ്റേഷൻ ആയുള്ള മരുന്നുകളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. മിക്ക ആൾക്കാർക്കും എക്സ്റേ പരിശോധന നടത്തി കഫ പരിശോധന നടത്തി സീരിയസ് ആയിട്ടുള്ള രോഗമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചുമ ചികിത്സിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ തുടക്കമായിരിക്കാം ഈ ചുമ. കഫ് സിറപ്പുകൾ മാത്രം കഴിച്ച് ചുമ നിയന്ത്രിച്ചാൽ ഒരുപക്ഷെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള രോഗം കണ്ടുപിടിക്കാം. വൈകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരാം. നന്ദി, നമസ്കാരം.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ഖലീഫ എന്ന ചിത്രത്തിലെ ഗാനം നജീം അർഷാദ് പാടിയത്. ഗാനരചന പി എസ് റഫീഖ്, സംഗീതം ദേവി കൃഷ്ണ.

റിയൽ എഫ് എമ്മിൽ ഗാനോപഹാരമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസും ചിത്രയും അമൃതം എന്ന ചിത്രത്തിനായി പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗാനപഹാരം സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം.
3: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം കോഴിക്കോട്ട്. വ്യത്യസ്തതയോടെ ലോകകപ്പിനെ വരവേൽക്കാൻ മലപ്പുറം ജില്ല. മഹാകവി പി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും. കാലവർഷം എത്തുന്നതിനു മുമ്പ് തന്നെ കോഴിക്കോട് ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം ഒരുങ്ങിക്കഴിഞ്ഞു. ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ താലൂക്ക്തല കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും ഉണ്ടായിരിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞു. പുഴകൾ, തോടുകൾ, ഓടകൾ എന്നിവയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുവേണ്ടി നിർദ്ദേശിച്ചു. കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ പരിശോധിക്കുക, വിനോദസഞ്ചാര മേഖലകളിലെ നിയന്ത്രണം, അവശ്യ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക, പൊതുവഴികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് സമീപം വൈദ്യുത ലൈനുകൾക്ക് ഭീഷണിയായ മരച്ചില്ലകൾ മുറിച്ചുമാറ്റുക, കടലാക്രമണ ഭീഷണി പ്രദേശങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ, സ്കൂൾ കെട്ടിട ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജനം, പകർച്ചവ്യാധി പ്രവർത്തനങ്ങൾ, ആശുപത്രികളിലെ അവശ്യ മരുന്നുകൾ തുടങ്ങിയവ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ SSജീദ്.

0: പ്രവർത്തനങ്ങൾ ഏകോപിക്കുവാൻ 30/4/2026 കൂടിയ യോഗത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായും ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാനും അടിയന്തരമായി ജോലികൾ തീർക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ആക്ട് അനുസരിച്ച് കത്തുകൊടുക്കുവാനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കൂടാതെ KSEB ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, RTO എന്നീ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ അവരുടെ മേഖലയിലുള്ള ജോലികൾ പൂർത്തീകരിച്ചതായും അറിയിച്ചിട്ടുള്ളതാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യ വസ്തുക്കളുടെ സ്റ്റോക്ക് 2 മാസം വരെ ഉള്ളതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ 4 താലൂക്ക് തലത്തിൽ 274 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളതും കൂടാതെ 2 സൈക്ലോൺ ഷെൽട്ടറുകളും സജ്ജമാക്കിയിട്ടുള്ളതാണ്. ജില്ലാതല താലൂക്ക് തലങ്ങളിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുള്ളതാണ്.
1: ഫിഫ ലോകകപ്പ് തുടങ്ങാൻ 22 ദിനം ബാക്കി നിൽക്കെ മലപ്പുറം നഗരസഭയുടെ ഒരുക്കത്തിന് വ്യത്യസ്തതകൾ ഏറെയാണ്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിനോടൊപ്പം നമുക്ക് ഭീഷണിയാവുന്ന പ്ലാസ്റ്റിക് വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ബൈസിക്കിൾ കിക്ക് എടുക്കുന്ന ബൂട്ടണിഞ്ഞ കാലും പന്തും നിർമ്മിച്ചാണ് വ്യത്യസ്തത പുലർത്തിയത്. നഗരസഭയിലെ 40 വാർഡുകളിൽ നിന്നായി ഹരിത കർമ്മസേനകൾ ശേഖരിച്ച ഉപയോഗശൂന്യമായ 80 കിലോഗ്രാം വരുന്ന 6000-ത്തിലധികം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് 75 കിലോ കമ്പി ഉപയോഗിച്ച് 9 ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്വച്ഛ ഭാരത മിഷന്റെ നേതൃത്വത്തിലാണ് ശുചിത്വ നഗരമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ കലാരൂപം നിർമ്മിച്ചത്. മലപ്പുറം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരിസ് ആമിയൻ കൂടുതൽ വിവരങ്ങളുമായി.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഫുട്ബോൾ അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആവേശം മുഴുവൻ കേരളത്തിലെ ഈ ഫുട്ബോൾ ജില്ലയായ മലപ്പുറത്താണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം മലപ്പുറം നഗരഹൃദയത്തിൽ നഗരസഭ സ്ഥാപിച്ച ഫുട്ബോൾ ശില്പമാണ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ബൈസിക്കിൾ കിക്കെടുക്കുന്ന ഫുട്ബോളുടെ ശില്പമാണ് മലപ്പുറം നഗരഹൃദയത്തിലേക്ക് കാണികളെയും അതുപോലെ തന്നെ ഫുട്ബോൾ ആരാധകരെയും ആകർഷിക്കുന്നത്. തിന്മയ്ക്കെതിരെ നന്മയുടെ പ്രചാരണം എന്ന ലക്ഷ്യത്തോടുകൂടി മലപ്പുറം നഗരസഭ നിർമ്മിച്ചതാണ് ഈ ശില്പം. ഇതൊരു വലിയ സന്ദേശമാണ് നഗരസഭ നൽകുന്നത്. നമുക്കറിയാം മലപ്പുറം ഫുട്ബോളിനെ ജീവ ശ്വാസം പോലെ കൊണ്ടു നടക്കുന്നവരാണ്. ഫുട്ബോളിനോടുള്ള മുഹബത്തും പ്രണയവും വിവരണാതീതമാണ്. ആ വികാരം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനായി പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടത്തിന് വളരെ ക്രിയാത്മകമായി ഫുട്ബോളിനെയും കോർത്തിണക്കിക്കൊണ്ട് പ്ലാസ്റ്റിക്കിനെ പമ്പ കടത്തുക എന്ന ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് വി റിൻഷയുടെ നേതൃത്വത്തിലുള്ള കൌൺസിൽ, ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത മിഷന്റെയും മേൽനോട്ടത്തിൽ ഈ വലിയ സന്ദേശം ഉൾക്കുന്ന കലാരൂപം നാട്ടുകാർക്ക് മുമ്പിൽ സമർപ്പിച്ചത്.
1: മഹാകവി പി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് 48th അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു. ഈ വർഷത്തെ കവിതാ പുരസ്കാരം കവി PP ശ്രീധരൻ നുണിയും 1st കവിതാ പഠന പുരസ്കാരം ഡോക്ടർ പത്മനാഭൻ കാവുംബായിയും ഏറ്റുവാങ്ങി. അനുസ്മരണ സമ്മേളനം കോഴിക്കോട് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു.
3: എന്നെ സംബന്ധിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ വീണ്ടും മുതലേ പി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു. അങ്ങനെ പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുള്ളത്. കോഴിക്കോട് നഗരത്തിൽ ഇത്തരം നിരവധിയായ കലാ സാംസ്കാരിക രംഗത്തെ എഴുത്തുകാരെ, കവികളെ, ഇവരെയെല്ലാം നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിനെല്ലാം ഒരു നല്ല ഇടമായി ഉള്ള പ്രദേശമാണ് കോഴിക്കോട് പട്ടണം. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജമുണ്ട്. നേരത്തെ ഇതുപോലെ ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കോഴിക്കോട് നഗരത്തിന്റേതായ വലിയ തോതിലുള്ള ചരിത്രപരമായി നിരവധിയായ ആളുകളുടെ ഈ നാടിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ, എഴുത്തിന്റെ കാര്യത്തിൽ സാംസ്കാരിക രംഗങ്ങളിലെല്ലാമുള്ള ഇടപെടൽ നമുക്ക് ഓർമ്മിക്കാനും കഴിയുന്നത്. ഏതായിരുന്നാലും പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പരിപാടി ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ശ്രീധരൻ ഉണ്ണി സാറിനും അതുപോലെ തന്നെ ഡോക്ടർ പത്മനാഭൻ കാവുംബായിയും നൽകുന്ന പുരസ്കാരം കൊണ്ടു തന്നെയാണ്. ദീർഘകാലങ്ങളായി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ ഇന്നും നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. മഹാകവിയുടെ വാക്കുകൾ കാലം എത്ര തന്നെ കഴിഞ്ഞാലും നമ്മുടെ ജാഗ്രതയുടെ ശബ്ദമായി എപ്പോഴും ഉണ്ടാകും.
1: മഹാകവി പി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ കെ ജയകുമാർ IAS അധ്യക്ഷനായിരുന്നു.
4: എല്ലാ വർഷവും ഈ മെയ് 27 നമ്മൾ മഹാകവി അനുസ്മരിക്കുന്നു, പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. നമ്മൾ എല്ലാ വർഷവും പി അനുസ്

0: മരിക്കുന്നത് കേവലം ഒരു ഗൃഹാതുരത്വത്തിന്റെ വിങ്ങൽ കൊണ്ട് മാത്രമാണോ? മരിച്ചുപോയ ഒരു പൂർവികനായ ഒരു കവിയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം നമ്മൾ ഈ അനുസ്മരണം നടത്തുന്നതാണോ? ഇന്നത്തെ നിത്യനൂതനമാകുന്ന പി കവിത എന്ന സിംബോസിയത്തിൽ പങ്കെടുത്തപ്പോ മൂന്ന് പ്രഭാഷകരും പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ദിവസം മാത്രം ഒരു വർഷത്തിൽ പി യെ പറ്റി ചിന്തിച്ചാൽ പോരാ എന്ന് തോന്നിപ്പോകത്തക്ക രീതിയിലാണ് പി കുഞ്ഞിരാമൻ നായരെന്ന് പറയുന്ന ഒരു അത്ഭുത ഭൂഖണ്ഡം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിയുന്നത്. നമ്മളിവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ കുഞ്ഞിരാമൻ നായരെ പറ്റി ചിന്തിക്കുന്നു, അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കുന്നു, അദ്ദേഹത്തെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുന്നു. കൂട്ടത്തിൽ നമ്മൾ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മാഷിനെയും അനുസ്മരിച്ചു. പി കുഞ്ഞിരാമൻ നായരെ പറ്റി കൂടുതൽ മനസ്സിലാക്കും തോറും നമുക്ക് അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം.
1: പി പി ശ്രീധരനുണ്ണിയുടെ മറുമൊഴിയിൽ നിന്ന്,
2: മഹാകവി കുഞ്ഞിരാമൻ നായരെ ഞാൻ എന്ന് കണ്ടു എന്ന് ചോദിച്ചാൽ എന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു, ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയേണ്ടി. അതിനു കാരണം മഹാകവി അടിമുടി കവിയാണ് എന്നുള്ളതാണ്. 1974 ആണ് എന്ന് ആണ് എന്റെ ഓർമ്മ. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഒരു വാർഷികം കാസർകോട്ട് വെച്ച് നടത്തിയത് ആ ഒരു വേദി മഹാകവി കുഞ്ഞിരാമൻ നായർ അടിമുടി കവിയാണ് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി. ജരാസന്ധൻ എന്ന വലിയ എഴുത്തുകാരൻ വരുന്നു, അദ്ദേഹത്തെ ബൊക്കെ കൊടുത്ത് ആദരിക്കേണ്ടത് മഹാകവി കുഞ്ഞിരാമൻ നായരാണ്. മുഹൂർത്തം വന്നപ്പോ കുഞ്ഞിരാമൻ നായരെ കാണാനില്ല, പക്ഷെ പെട്ടെന്ന് സദസ്സിൽ നിന്ന് അദ്ദേഹം കയറി വരുന്നു. ജരാസന്ധനെ മാമ്പൂവിന്റെ കുല അദ്ദേഹത്തിന് കൊടുത്തിട്ട് സ്വീകരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് കേരളം, ഇതാണ് എനിക്ക് അങ്ങേക്ക് തരാനുള്ള വലിയ നിധി, ഇതാണ് കവിത.
1: ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി,
3: മഹാകവിയുടെ പേരിൽ ഉള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോഴുള്ള വലിയ സന്തോഷത്തെക്കുറിച്ച് മുതിർന്ന കവിയും ഗുരുനാഥനുമൊക്കെയായ ശ്രീധരുണ്ണി സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മാമ്പഴം കവിതയിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്, പൂക്കുല പൊട്ടിച്ച് പാഞ്ഞു വരുന്ന ആ കുട്ടി, ആ കുട്ടിയെ അമ്മ ശകാരിക്കുന്നു. അതുപോലെ കുഞ്ഞിരാമൻ നായരന് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, താൻ അനുഭവിച്ച അല്ലെങ്കിൽ തന്റെ അനുഭൂതിയെ അങ്ങനെ തന്നെ പകർത്തണം എന്ന് വിചാരിച്ച പൂക്കുല പൊട്ടിച്ചോടി അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ വഴക്ക് കിട്ടുന്ന കുട്ടി, പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. കൈരളിയാകുന്ന അമ്മ പലപ്പോഴും വഴക്ക് പറഞ്ഞു. മറ്റെന്തൊക്കെയോ ആണ് പ്രതീക്ഷിച്ചത് ഒരു കുട്ടിയിൽ നിന്ന്, തരത്തിലല്ല പ്രതീക്ഷിച്ച. പൂക്കുല കണ്ട് നാളെ അത് മാമ്പഴമാകുമെന്ന് വിചാരിക്കുന്ന കുട്ടിയെ കുറിച്ച് വിചാരിച്ചു. പക്ഷെ ആ സൗന്ദര്യത്തെ അങ്ങനെ തന്നെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് അമ്മയുടെ സന്തോഷത്തിലേക്ക് ചേർക്കുക എന്ന് ഉദ്ദേശിച്ചത് പോലെ ഓടി വരുന്ന ആ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പലപ്പോഴും ഈ മഹാകവിയിൽ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവാനന്ദും റിമി ടോമിയും പാടിയ പാട്ട്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
6: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10:00. FM പ്രധാന വാർത്തകൾ. ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശു വികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൗണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട് ഫറൂഖിലെ വീട്ടിലെത്തിയത്. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൗത്ത് വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 11:00.

0: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയറാകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമലപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനം വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: ആകാശവാണി 103.63 FM. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തി. മഴ കാരണം കോഴിക്കോടടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി അടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപ്പെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ പുണ്യദിനം എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ ബലിപ്പെരുന്നാൾ ദിനം സഹായകമാകട്ടെയെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപ്പെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപ്പെരുന്നാൾ ആശംസ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവത്തിന്റെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഴിക്കോട് ബീച്ചിൽ ഈദ്ഗാഹ് ഇല്ലാത്തതിനാൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നഗരത്തിലെ മസ്ജിദുകളിലാണ് നടത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന്

രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, മുസ്ലിം ലീഗ് നേതാവ്

കൃഷ്ണൻ, പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ, കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ്, താമരശ്ശേരി രൂപത ബിഷപ്പ്, കോഴിക്കോട് മുഖ്യ ഖാസി തുടങ്ങിയവരും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയും ഉണ്ടായിരിക്കും. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറൂഖിലെ ജന്മനാട്ടിൽ എത്തിയത്. 2006 December 26 സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിക്കാനിടയായ സംഭവത്തിലാണ് 26-കാരനായ റഹീം ജയിലിലായത്. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകടകാരണമെന്ന് വ്യക്തമായെങ്കിലും വധശിക്ഷ വിധിച്ചു. ലോക മലയാളികൾ സമാഹരിച്ച 334 കോടി രൂപ ദിയാധനമായി നൽകിയതോടെ 2024 July 2 വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു. UPSC ആദ്യമായി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരസൂചിക പുറത്തിറക്കി. കഴിഞ്ഞ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് May 31 വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. 3 ആധികാരിക ഉറവിടങ്ങളിൽ നിന്നും സംക്ഷിപ്ത വിശദീകരണങ്ങളും അനുബന്ധ രേഖകളും സഹിതമാണ് സമർപ്പിക്കേണ്ടത്. ലഭിക്കുന്ന എല്ലാ പ്രാതിനിധ്യങ്ങളും അവലോകനം ചെയ്ത് വിദഗ്ധ സംഘം പരിശോധിച്ച് ഉത്തരസൂചിക അന്തിമമാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാകും. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നും 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷമാണ് നെയ്യാട്ടം ആരംഭിക്കുക. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. അടുത്തമാസം 24 വരെയാണ് വൈശാഖോത്സവം. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചു. നാളെ 2nd ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News 18 TV സൗത്ത് മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP

0: ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം സൂഫിയും സുജാതയും. അർജുൻ കൃഷ്ണ, നിത്യമാമൻ, സിയ ഉൽഹക് എന്നിവർ പാടിയത്. BK ഹരിനാരായണന്റെ വരികൾ, M. ജയചന്ദ്രന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റിൽ വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,305 രൂപയും പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയുമായി.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
5: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
6: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
5: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
6: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: പ്രിയ ഗീതം.
3: നമസ്കാരം ശ്രോതാക്കളെ, പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ

ഗാനങ്ങൾക്കായി വിളിക്കാം. 2366174 2366174 നമ്പറുകളിൽ, ST കോഡ് 0495. മൊബൈൽ നമ്പർ പറയാം, 9444744480. ആദ്യ ഗാനം ഹെലോ എന്ന ചിത്രത്തിൽ നിന്ന് MG ശ്രീകുമാറും സംഗീത പ്രഭവും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43-inch ടിവികളിൽ 2000 രൂപയും 55-inch 3000 65-inch 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43-inch സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: അംഗീകാരം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെട്ടിപ്പടിയിൽ നിന്നും ലതിക.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി അനുപല്ലവി എന്ന ചിത്രത്തിലെ ഗാനമാണ് പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ശശീന്ദ്രൻ വള്ളിക്കുന്നിൽ നിന്ന്.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. എസ് ജാനകി പാടിയ ഗാനം ആലോലം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ട

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ

0: പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പെരിങ്ങാവിൽ നിന്നും ഷീന ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൗദ്ഗല്യാനയുടെയും അവശിഷ്ടങ്ങളാണ് ഇവ. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെടൽ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടിയന്തര മരുന്നുകൾ അയച്ചതായി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, ഇവ ഗാണ്ടയിലെ കിഴക്കൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്റിംഗ് സെന്റർ സ്വീകരിച്ചതായും അവ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2,000 നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലെത്തും. സ്വർണവില പവന് 560 കുറഞ്ഞ് 114,440 രൂപയിലെത്തി. 14,305 രൂപയാണ് ഗ്രാമിന്. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 മത്സരം.

0: വാർത്തകൾ ഇനി 12 മണിക്ക്.
1: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇനി കാഴ്ച ക്ലിയർ ആകും.
1: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യൂ. നമ്പർ 9400024444. കാണാൻ കൊതിച്ചു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കറിന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം.

0: മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് വെറ്റ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഒഴിവിലേക്ക് വെറ്റിനറി സർജൻമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 11 നടക്കും. 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വെറ്റിനറി സർജൻമാർ BVSC യോഗ്യതയും വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0483 2734 9 1 7.
1: ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
2: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
1: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
2: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കുവൈറ്റിലുള്ള അഞ്ജുവിന് വേണ്ടി ശരണാവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഉദയനാണ് താരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: 2025-26 അധ്യയന വർഷത്തെ SSLC പ്ലസ് ടു, VHSC, CBSE 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 9526041.
1: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകി. ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം ആടുജീവിതം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മലാപ്പറമ്പിൽ നിന്നും C. നാരായണൻ.

പാലക്കാട് തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0466227335.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എടവണ്ണപ്പാറയിൽ നിന്നും അനുഷയുടെ ഇഷ്ടഗാനം കേൾക്കാം. പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും ജ്യോത്സ്നയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: സ്റ്റേറ്റ് റിസോർസ് സെന്ററിന്റെ കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് പ്ലസ് ടു തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപത്തെ SRC ഓഫീസിൽ ലഭിക്കും. വിലാസം: ഡയറക്ടർ, സ്റ്റേറ്റ് റിസോർസ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33. വിശദാംശങ്ങൾ www.SRCCC.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. ഫോൺ 0471 2570471.
1: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
2: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
1: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
2: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
1: മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: അനു എലിസബത്ത് ജോസ്, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. സച്ചിൻ വാര്യർ പാടിയത് തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുജുകുന്ന് നിന്നും നജ്മ ടിയായി.

വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 9539 5965.

0: चंदन का एहसास। युवर चॉइस ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആരംഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും സംഘവും പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും അബ്ദുൽ നാസർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
3: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
2: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
3: ഡബിൾ ഡോറിൽ 2500 രൂപ,
2: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പാലക്കാട് നിന്നും ഗിരിജ പെരുവെമ്പിന്റെ ഇഷ്ടഗാനമാണിനി. എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പി ഭാസ്കരൻ എ ടി ഉമ്മർ കൂട്ടുകെട്ടിൽ പിറന്ന് വാണി ജയറാമും അമ്പിളിയും സംഘവും പാടിയ ഗാനം മണിത്താലി എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുജിത, സിന്ധു, സുനന്ദ, ശോഭിത, സിൻസ, ബബിത, രഞ്ജിനി, മിനി എന്നിവർ കൈമ്പാലത്ത് നിന്ന്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: സൂഫിയും സുജാതയും എന്ന ചിത്രത്തിനുവേണ്ടി അർജുൻ കൃഷ്ണ, നിത്യാമാമൻ, സിയാ ഉൾ ഹക് എന്നിവർ പാടിയ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കടലുണ്ടി ഒന്നാം പാലത്തു നിന്നും ബിന്ദു രഘു.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ആനക്കുഴിക്കരയിൽ നിന്നും പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി GMB ഫ്രണ്ട്സ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാ അംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണയോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ CPIM പ്രവർത്തകരുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബലിപെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പട്നയിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു, 4 പേരെ കാണാതായി, 7 പേരെ രക്ഷപ്പെടുത്തി. പച്ചക്കറികൾ വിളവെടുക്കാൻ ദിയാറ മേഖലയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: The Real FM 103.6.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: തങ്കമണി തങ്കമണി അപ്പുറത്തെ ഒച്ച കേട്ടോ, പൂവിനുള്ളിൽ പൂവിരിയും ഈണമാണോ കാതിനുള്ളിൽ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് DGP രവദാ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. CBSE 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBSE ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മൂല്യനിർണയത്തിലുണ്ടായ പൊരുത്തക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ധർമ്മേന്ദ്രപ്രധാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും അറിയിച്ചു. ഓൺസ്ക്രീൻ മാർക്കിംഗ് ഒരു ആധുനിക സംവിധാനമാണെന്നും ഇന്ത്യയിലെയും ലോകത്തെയും സർവകലാശാലകളും സ്ഥാപനങ്ങളും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്നും ധർമ്മേന്ദ്രപ്രധാൻ വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും മോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയയ്ക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൗദ്ഗല്യാനയുടെയും അവശിഷ്ടങ്ങളാണിവ. ഭോപ്പാലിലെ രാജാഭോജ് വിമാനത്താവളത്തിൽ നിന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ അവ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നാളെ അവശിഷ്ടങ്ങൾ ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ അവ മംഗോളിയയിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പാണക്കാട്ടെത്തിയ മുഖ്യമന്ത്രിയെ തങ്ങളും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. പെരുന്നാൾ ദിനത്തിൽ നടന്ന സന്ദർശനം 1 മണിക്കൂറോളം നീണ്ടു. തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ പാണക്കാടെത്താൻ സാധിച്ചതിലും തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്ന് സന്ദർശനശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, DCC പ്രസിഡന്റ് VS ജോയ്, നൌഷാദ് അലി MLA, മുനവറലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ എന്നിവരും പാണക്കാട്ട് എത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ്

കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്ട് റോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയുമുണ്ടാകും. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. CPM പ്രവർത്തകരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 8 പേർ അറസ്റ്റിലായതായി അദ്ദേഹം അറിയിച്ചു. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുമായി തിരുവനന്തപുരത്തെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു DGP. കേസിലുൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. കേന്ദ്രസേനയുടെ സഹായത്തോട് ED സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്നും DGP വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണ യോഗം നടത്തി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേനാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലനകാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. UPSC ആദ്യമായി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരസൂചിക പുറത്തിറക്കി. കഴിഞ്ഞ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് May 31 വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദിപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തി. കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. കവരത്തി മർക്കസ് പള്ളിയിൽ മുഹമ്മദ് റാഫി നുറാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ MyGOV ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം രാവിലെ നാട്ടിലെത്തിയത്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറൂഖിലെ ജന്മനാട്ടിലെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാവും. ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നും 2000 നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തും. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷമാണ് നെയ്യാട്ടം ആരംഭിക്കുക. മാനന്തവാടി മുദ്രേഴിക്കാവിൽ നിന്ന് മുദ്രേഴി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചിരുന്നു. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. നോർവേ ചെസിൽ ലോക 1st താരം മാഗ്നസ് കാഴ്സനെ പരാജയപ്പെടുത്തി R പ്രജ്ഞാനന്ദ ടൂർണമെന്റിന്റെ 3rd മൂന്ന് പോയിന്റുകൾ നേടി. ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് അവസാന മത്സരത്തിൽ അലിറേസ ഫിറോസ്ജിയോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ 40 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം.

കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പട്നയിലെ ഉമാനാഥ് ഗംഗാഘട്ടിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു. 4 പേരെ കാണാതായി. 7 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. CBSE 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് DGP രവദ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഒരുവിടെ തിരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ. കേന്ദ്രസേനയുടെ സഹായത്തോടെ ED സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്ന് DGP തിരുവനന്തപുരത്ത് പറഞ്ഞു. CPIM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇതുവരെ 8 പേർ അറസ്റ്റിൽ. ആക്രമണത്തിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൌൺസിലർമാരായ IP ബിനു, ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഉൾപ്പെടെ മറ്റു പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിഞ്ഞതിൽ ഇരു രാജ്യങ്ങളും സംതൃപ്തി അറിയിച്ചു. ബീജിംഗിൽ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സിന്റെ 35-ാമത് യോഗത്തിൽ സ്ഥിതിഗതി അവലോകനം ചെയ്യുകയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന അവാർഡുകൾ സമ്മാനിച്ചു. 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കോഴിക്കോട് പാളയം മുഹീദ്ദീൻ പള്ളിയിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവല്ലയിൽ തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ 0495 236 6174, 236 6174, മൊബൈൽ 9444744800. ഗാനോത്സവത്തിൽ കേൾക്കാം സിനിമാ കമ്പനി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: മാനിപുരത്ത് നിന്നും സത്യന്റെ ഇഷ്ടഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. സന്ദീപ് കുമാർ പാടിയത് സ്നേഹം എന്ന ചിത്രത്തിൽ നിന്ന്.

ഗാനോത്സവത്തിൽ കേൾക്കാം. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഓമശ്ശേരിയിൽ നിന്നും മീലു, കുഞ്ഞാറ്റ എന്നിവർ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി. സിദ്ധ ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത് നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പൊയിൽക്കാവ് നിന്നും സുനിത.

ഗാനോത്സവത്തിൽ കേൾക്കാം. ചെറുവണ്ണൂരിൽ നിന്നും അവിനാശൻ ആവശ്യപ്പെട്ട ഗാനം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് യേശുദാസ് സംഗീതം നൽകി പാടിയ ഗാനം സഞ്ചാരി എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വാഴയൂർ ചുങ്കപ്പള്ളിയിൽ നിന്നും കനക രാധാകൃഷ്ണൻ.

ഗാനോത്സവത്തിൽ കേൾക്കാം. മൂക്കില രാജ്യത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മടവൂരിൽ നിന്നും ദിലീപ് കുമാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: സുലേഖ മൻസിൽ എന്ന ചിത്രത്തിന് വേണ്ടി വിഷ്ണു വിജയ് പാടിയത്, സലീം കൊടത്തൂരിന്റെ വരികൾ, വിഷ്ണു വിജയിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ഷീജ.

ഗാനോത്സവത്തിൽ കേൾക്കാം മായാബസാർ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, രാഹുൽ രാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പഞ്ചമി ബാലുശ്ശേരി.

ഗാനോത്സവത്തിൽ കേൾക്കാം മനോജ് ഓർക്കാട്ടേരിയുടെ ഇഷ്ടഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ചാന്തുപൊട്ട്.

ഗാനോത്സവത്തിൽ കേൾക്കാം. കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രാമകൃഷ്ണൻ നായരുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.

ശ്രീകുമാരൻ തമ്പിയുടെ ഗാനനിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പറമ്പത്ത് സാജു പൊറ്റക്കുനി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: അല്പസമയത്തിനകം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: Dharmendra Pradhan assures resolution of all grievances of students regarding discrepancies in CBSE Class 12 examination evaluation process. Karnataka Chief Minister Siddaramaiah announces resignation. Deputy Chief Minister D.K. Shivakumar set to take over. Fragile ceasefire between US and Iran under strain as both sides exchange fresh strikes near the strategically vital Strait of Hormuz. And in badminton, P.V. Sindhu and Lakshya Sen storm into singles quarterfinals of Singapore Open. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, അനന്തപുരം രവി. സംവിധാനം P.A. ബിജു.
2: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവന്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിന്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിന്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയ എന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോഫ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിന്റെ കൂട്ടുകാരൻ റസും ഹിനുമുണ്ടെന്ന്. വൈകാതെ സുഡ്രികേലോഗും നിക്കോവിനെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്.
3: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
4: വ്യത്യസ്തമായൊരു വീക്ഷണം.
3: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.
4: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
3: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു, രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
4: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
3: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
4: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
3: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
4: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
3: അതെ.
4: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
3: ഉയർത്തെഴുന്നേൽക്കും.
4: ശരിക്കും വിശ്വസിക്കുന്നു?

0: അതെ, വിശ്വസിക്കുന്നു.
1: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
2: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
0: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ

0: രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
1: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനെ തള്ളിക്കയറുന്നു, പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല, അവർ കീഴടങ്ങും.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ? അതായത് അസാധാരണ മനുഷ്യർ. അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
1: ഓ, സാർ അതോർത്ത് വിഷമിക്കണ്ട. നൂതന ആശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
2: അതിരിക്കട്ടെ. ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്?
1: അല്ല, എന്റെ പണയവസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
2: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
1: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
2: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
1: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല, പൂർണ്ണ സുഖമാണ് എനിക്ക്.
2: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
1: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
2: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണും, കാണണം. നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ, മിസ്റ്റർ റസ്കോൾനിക്കോവ്? ഏ

0: സത്യത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണോ? അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സുഡ്രി ഗീലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്നയാൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സുഡ്രി ഗീലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
1: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
0: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
1: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
0: അതെന്താണ് അങ്ങനെ?
1: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: എനിക്ക് ഗുണമോ?
1: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
0: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
1: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കുകയില്ല.

0: അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ്സുവയ്ക്കുകയാണെങ്കിൽ.
1: പക്ഷേ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയല്ലോ മിസ്റ്റർ സിഡ്രി ഗെയ്ലോവ്.
0: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
1: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മിനഞ്ഞാന്ന് എത്തി അല്ലേ?
0: എല്ലാം അറിഞ്ഞോ?
1: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.
0: ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ കഷ്ടപ്പെടുത്തി. അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
1: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
10: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
11: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്

0: എച്ച് യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, പാടിയത് വാണി ജയറാം.

0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പോലും അറിയിക്കാതെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻമന്ത്രി റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് CPIM നേതാവ് EP ജയരാജൻ. തിരുവനന്തപുരത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. കുട്ടികളടക്കം 5 പരിക്ക് എന്ന് റിപ്പോർട്ട്. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 4:00.
1: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
2: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
1: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
2: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
1: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടാം. നമ്പർ 9400024440. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് യുവർ ചോയ്സിൽ ആദ്യം. ചിത്രം പട്ടാളം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ്വ ശ്രീധർ സംഗീതം നൽകി കൈലാഷ് ഖേർ പാടിയത് കീർത്തി ചക്ര എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പഞ്ചാബിൽ നിന്നും സനൽ അമ്മു എന്നിവർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പാവങ്ങാട് നിന്നും ജഗീഷ് കെ ജയരാജ്, ശ്രീകാന്ത് കാസർഗോഡ്, പ്രമോദ്, ഷിബു, നിഖിൽ, രജീഷ്, ശരൺ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം നിറക്കൂട്ട എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾ ശ്യാമിന്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
3: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
2: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
3: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബിനീഷ് എരവട്ടൂർ പേരാമ്പ്രയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണിനി. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ മോഹൻ സിതാരയുടെ.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പാലക്കാട് കല്ലൂരിൽ നിന്നും മുഹമ്മദ് കുട്ടി.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 ഇഞ്ചിൽ 3000 ഉം 65 ഇഞ്ചിൽ 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കെ ടി മുഹമ്മദിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ബാല്യകാല സഖി എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എടവണ്ണപ്പാറയിൽ നിന്നും ഷിൽജി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വെള്ളിമടുകുന്ന കനറ ബാങ്ക് ഓപ്പോസിറ്റിൽ നിന്നും സിന്ധുവും കൂട്ടുകാരും ആവശ്യപ്പെടുന്ന ഗാനമാണിനി. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രത്തിന്റെയും ഷിബു ചക്രവർത്തിയുടെയും വരികൾക്ക് അൽഫോൺസ് സംഗീതം നൽകി ഹരിഹരൻ പാടിയത് വെള്ളിത്തിര എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ശ്രുതി പ്രജീഷ്, കൂത്താളി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മലപ്പുറത്ത് നിന്നും മനോജ് മകൻ സാമവേദന വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണിനി. വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ബേബി വിദ്യ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജീനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് മക്ബൂൽ മൻസൂർ പാടിയത്.

FM പ്രധാന വാർത്തകൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം വെമ്പായം ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. സൗദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 17 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: Music Next.

0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: Music Next.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വയലിൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി, ചീനി, വെണ്ണ ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറേ വസ്തു ഉണ്ടായിരുന്നു, വെണ്ണ കൃഷി നടത്തുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേന ചേമ്പ് ഇതൊക്കെ അങ്ങനെയായിരുന്നു. അതിനുശേഷം 22 വയസ്സ് ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയർ ആയതിനു ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് മുട്ടുപോക കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: അപ്പൊ കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ണ, പയറ്, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര. ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചില്, ബോഞ്ചിക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഴ ആണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
0: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്.
1: കൂടുതൽ നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇന്നുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളയണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടത്തുന്നത്.
0: ഹൈബ്രിഡ് ഇനം വിത്താണോ നടന്നത്?
1: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡ് അല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെ തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടന്നത്. കാർഷികളിൽ നിന്നാണ് മുളക് ഇനം വാങ്ങിക്കുന്നത്.
0: അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നുമില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയെ നമ്മൾ പറിക്കുകയുള്ളൂ. ഇതങ്ങ് ഒരു ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പോൾ പരമാവധി ഉപയോഗിക്കുന്നത്.
0: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്ന് പറയാം.
1: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ്

0: ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് എല്ലാത്തിൽ കുറച്ച് കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, കടൽ പിണ്ണാക്കിൻ്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലി വെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മളതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാല് ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
1: അപ്പോൾ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേയില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കീടശല്യം ഇല്ല.
1: അപ്പോൾ ഇതിൻ്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
0: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറേ അത് വീട്ടിലെ ആവശ്യം എടുക്കുക, എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാനിത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്. നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളിൽ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഓഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
1: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണനം ഒരു പ്രശ്നമേ അല്ല?
0: ഒരു പ്രശ്നമേ അല്ല, സാധനം ഇല്ലാത്ത കുട്ടിയേ ഉള്ളൂ, നമുക്ക് ഒരു പ്രശ്നമില്ല.
1: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഏകദേശം ഒരു 10-12 കൊല്ലം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, ഇങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യേണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്നാൽ നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്താലും അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: ഇപ്പോൾ സാറിൻ്റെ കൃഷിയിലെ നിയമം കൃഷിഭവൻ്റെ ഒരു സഹായം എങ്ങനെയാണ്?
0: നിയമ കൃഷിഭവനാണ് എല്ലാ സഹായം, വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാലും ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങൾ ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടി എത്തിയിട്ടുണ്ടോ?
0: എനിക്ക് നേമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്കതിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കും.
1: 1-2 പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
0: വന്നിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 പേരെങ്കിലും എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവരാ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും. ബാക്കി എന്നെ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി, അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ആ സമയത്തെ കൃഷി ചെയ്യാവും, ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറത്ത് കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 എണ്ണം നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എന്നെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
5: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
4: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
5: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
4: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

അറിയിച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതികവിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കോളിവുഡ് ഹിറ്റ്.

0: The Real FM 103.6.
1: Kollywood hits.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കേൾക്കാം. സ്വാനന്ദ് കിർക്കിറയുടെ വരികൾക്ക് ശന്തനു മൈത്ര സംഗീതം നൽകി സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം 3 ഇഡിയറ്റ്സ്.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലണ്ടൻ ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി സുബീൻ ഗാർഗ് ആലപിച്ച ഗാനം കേൾക്കാം. പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് ശങ്കർ, ഇഷാൻ, ലോയ് എന്നിവർ സംഗീതം നൽകിയിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ജാവേദ് അക്തറിന്റെ വരികൾക്ക് റാം സമ്പത്ത് സംഗീതം നൽകി.

0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ ആലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി ഗജനി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് ആലപിച്ച ഗാനം കേൾക്കാം. പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകിയിരിക്കുന്നു.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം റബ് നേ ബനാ ദി ജോഡി എന്ന ചിത്രത്തിലെ ഗാനം.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: The Real FM 103.6.
2: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
3: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
2: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
3: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
2: മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
9: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
10: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ CH ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
11: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
12: ശോഭിക വെഡിംഗ്സ്
13: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
14: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
15: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
16: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
17: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് +1 കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് June 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ഡ്രിൽ നാളെ നടക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് നടപടി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ 30th വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ മത്സരം. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ 30th മുതൽ ഡെറാഡൂണിൽ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്രീകുമാരൻ തമ്പി സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കാവാലത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ആയിരപ്പറ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി MG ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം മഹാത്മാ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഒ എൻ വി കുറുപ്പ്, പി ഭാസ്കരൻ ഇവരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. മുരളിയും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ഭൂമിഗീതം.
3: പറയൂ നീ ഹൃദയമേ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: മെയ്ഡ് ഇൻ യു എസ് എ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ ONV വിദ്യാസാഗർ.

ഇനി അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ ഗാനകേളി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ

0: കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യതയെ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED ക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൗലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക.

0: കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗാനകേളി.
3: ഗാനകേളിയിൽ കോകിലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് വിൽസൺ സംഗീതം നൽകിയിരിക്കുന്നു.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇനി ആലവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകിയിരിക്കുന്നു.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നീലഗിരി. പി കെ ഗോപിയുടെ വരികൾക്ക് മരകതമണി സംഗീതം നൽകിയിരിക്കുന്നു.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗാനകേളിയിലെ അവസാന ഗാനം കേൾക്കാം. ബിച്ചു തിരുമല, SP വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ച ഗാനം. ചിത്രം കാബൂളിവാല.

ഗാനകേളി. എഫ് എം പ്രധാന വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് +1 കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് June 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ഡ്രിൽ നാളെ നടക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് നടപടി. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്ര പരിസര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി K. മുരളീധരനും കത്ത് നൽകി. കർക്കിടക മാസത്തിനു മുമ്പായി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും MLAയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി തുറക്കുന്നു. തൊടുപുഴയാറിന്റെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

0: ഇനി അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലി.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺസ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.

0: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है। पहली बार देश में सीबीएसई ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूं, उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की अनआंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻ പ്രീത് കൗറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യ

അവസാന പരമ്പരയാണ് ഇത്. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഐ പി എൽ ഫൈനൽ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതലയോഗം ചേരും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്ര പരിസര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി കെ മുരളീധരനും കത്ത് നൽകി. കർക്കിടക മാസത്തിനു മുമ്പായി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും MLAയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യസെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: സുധാംശു. പേരുപോലെ തന്നെ വിചിത്രവും സുന്ദരവുമാണ് ആ ജീവിതവും. സ്വദേശം എറണാകുളത്താണെങ്കിലും ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറത്തേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കോഴിക്കോട് നങ്കൂരമിട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. കവി, നാടകകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ പലതുമാണ് സുധാംശു. കോഴിക്കോട് വെച്ച് ഈ അടുത്തിടെയാണ് തന്റെ പ്രഥമ കവിതാ സമാഹാരമായ കാടിറക്കം പ്രസിദ്ധീകരിച്ചത്. ആ സർഗജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ആർട്ട് കഫേ.
1: സുധാംശു എന്ന പേര് ശരിക്കും ഇത് തന്നെയാണോ പേര്? ഈ പേരിലേക്ക്
2: അങ്ങനെയല്ല, അതല്ല എൻ്റെ പേര്. അതെൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇട്ട പേരാണത്. അത് പിന്നെ ഞാനത് സ്വീകരിക്കുകയാണ് ചെയ്തത്. സുധാകരൻ എന്നായിരുന്നു, അത് ഞാൻ മാറ്റിവെച്ചു. സുഹൃത്തുക്കളുടെ പേര് ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. കളമശ്ശേരിയിലെ ബന്ധങ്ങളാണ് നല്ല എന്നെ വായിക്കാനും മറ്റും പ്രേരിപ്പിച്ച സുഹൃത്ത് അബൂബക്കറാണ് ആ പേരെന്നെ നിർദ്ദേശിച്ചത്. അങ്ങനെ ആ പേരിലേക്ക് വന്നു. എഴുതുമ്പോഴെല്ലാം ആ പേര് ഞാൻ സ്വീകരിച്ചു. പല പേരുകളും ഞാൻ വയ്ക്കാറുണ്ടായിരുന്നു. ആർ എസ് തൂമ്പുങ്കൽ ഒരു തോടിൻ്റെ പേരായിരുന്നു. ആ തോടിൻ്റെ പേരും വെച്ചിട്ട് ഞാൻ എഴുതുമായിരുന്നു പല ലിറ്റിൽ മാഗസിനിലും.
1: എങ്ങനെയായിരുന്നു സുധാംശുവിൻ്റെ ഒരു ബാല്യകാലം?
2: ബാല്യകാലം വളരെ സന്തോഷകരമായിരുന്നു, വളരെ സന്തോഷകരമായി ആനന്ദകരമായിരുന്നു. കുട്ടിക്കാലത്ത് മാങ്ങ പറക്കി നടക്കുന്ന ആ കാലഘട്ടം മുതൽ സ്വന്തമായിട്ട് എനിക്ക് റേഡിയോ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ വാങ്ങി തന്നാണ്. അതിൻ്റെ ലൈസൻസ് എൻ്റെ പേരിൽ തന്നെയായിരുന്നു. അങ്ങനെ റേഡിയോ ആയിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഫോട്ടോ വരെ എടുത്തിട്ടുണ്ട് മടിയിൽ വെച്ചിട്ട്. റേഡിയോ എവിടെ പോയാലും റേഡിയോ ഉണ്ടായിരുന്നു. എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു, മുടങ്ങാതെ പാട്ട് കേൾക്കുമായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം, അതെൻ്റെ ഭയങ്കര ഒരു റിച്ച് കാലഘട്ടമായിരുന്നു. ചുവട്ടിൽ റേഡിയോ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക, രാവിലെ പുലർച്ചെ തുറക്കുമ്പോൾ ആ മ്യൂസിക്കോടുകൂടി തന്നെ ഞാനും ഉണരുക. അന്ന് നാദൃഷ ഒക്കെ ഉണ്ടായിരുന്നു, കളിക്കൂട്ടുകാരാണ് ഞങ്ങൾ. നാദൃഷയുടെ ലളിതഗാനങ്ങളൊക്കെ റേഡിയോയിൽ അന്ന് വന്നിട്ടുണ്ട്. അന്ന് ആ സമയത്തും റേഡിയോ രണ്ട് വീട്ടിലുള്ളൂ, നാദൃഷയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും. അപ്പോൾ ഈ രണ്ട് വീട്ടിലും റേഡിയോ ഉള്ളതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ വരും. ദേശീയ നാടകോത്സവം കേൾക്കാനും പിന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾ കേൾക്കാനും അവിടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കും. അത് വളരെ സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഇതായിരുന്നു. ഞങ്ങൾക്ക് കപ്പലിൻ്റെ മിഠായി കുടിച്ചിട്ടുണ്ട് ആൾക്കാർ.
1: വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കുന്നൊരു മനുഷ്യനാണല്ലോ. പല മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള, നാടകത്തിലായാലും ചിത്രകലയിലായാലും കവിതയിലായാലും. എങ്ങനെയായിരുന്നു സുധാംശു എന്ന് പറയുന്നൊരു കലാകാരൻ്റെ ഉത്ഭവം? ഏതായിരുന്നു ആദ്യം തുടങ്ങിയ ഒരു മീഡിയം? എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിലേക്ക്, ഈ ഒരു ഒഴുക്കിലേക്ക് വന്നപ്പെടുന്നത്?
2: അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നാടകങ്ങൾ തന്നെയാണ്. ഞാൻ പകർത്തി എഴുതാൻ വിദഗ്ധനായിരുന്നു, എഴുത്തിൽ വിദഗ്ധനായിരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നെ ക്ലബിലെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് സി എൽ ജോസിൻ്റെ നാടകങ്ങൾ പകർത്തി എഴുതാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ പകർത്തി എഴുത്ത്, ഈ എഴുത്തിലൂടെ ഞാൻ പതുക്കെ പതുക്കെ മെല്ലെ സ്കൂളിലെ ഓട്ടോഗ്രാഫുകൾ എഴുതാൻ തുടങ്ങി. ഓട്ടോഗ്രാഫ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ വായിച്ചു പോവുമായിരുന്നു. പഴയ പഴയ ആൾക്കാർ കവിതകൾ, ഉള്ളൂർ, വള്ളത്തോട്, ചങ്ങമ്പുഴ, ഈ കവിതകൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇതിലെ വരികൾ ഞാൻ എടുത്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കും. അപ്പോൾ വളരെ വ്യത്യസ്തമാണ് എൻ്റെ ഓട്ടോഗ്രാഫ് രീതി. ചങ്ങമ്പുഴയുടെയും ഉള്ളൂരിൻ്റെ വള്ളത്തോളിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുക. 25 പൈസ വെച്ച് വാങ്ങും ഞാൻ. അങ്ങനെ പല സീനിയർ പിള്ളേർക്കും ഞാനിങ്ങനെ എഴുതി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മാത്രമല്ല, ലവ് ലെറ്റർ വരെ എഴുതി കൊടുത്ത് 25 പൈസ വാങ്ങുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന്. പിന്നീടാണ് തെരുവ് നാടകത്തിൽ വന്നത്. ഞാൻ അത് 6-ാം ക്ലാസ്സിൽ വെച്ചാണ് തെരുവ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ഈ ബാലാനന്ദൻ്റെ രണ്ട് മക്കളും ഞങ്ങളെ കൂടി ചേർന്നിട്ട് അഭിനയിച്ച ഒരു തെരുവ് നാടകം കളമശ്ശേരിയിൽ, അത് ബാലസംഘത്തിൻ്റെ പേരിലായിരുന്നു. ഞങ്ങൾ കുഞ്ഞു മക്കൾ. ഇതിലാണ് ഞാൻ നാടകം അഭിനയിക്കുന്നൊരു കാര്യത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് 8-ാം ക്ലാസ്സിൽ ഞാൻ, എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണ നാടകം. അതിൽ 10-ാം ക്ലാസ്സുകാരെയൊക്കെ ഞാൻ തോൽപ്പിച്ച് കളഞ്ഞു. ബെറ്റ് വെച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾ, 8-ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ പ്രൈസ് വാങ്ങി. തുടർച്ചയായിട്ട് 9-ഉം 10-ഉം ഞാൻ തന്നെയായിരുന്നു അവിടെ നാടകത്തിൽ വിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ കളമശ്ശേരി ITIയിലും പിന്നെ സെൻറ് പോൾസ് കോളേജിലും തുടങ്ങിയ സ്കൂളുകളിലൊക്കെ എന്നെ വന്നിട്ട് നാടകം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അത് നിക്കറിട്ടാണ് ഞാൻ നാടകം.

0: ചെയ്യാൻ പോകാറ്. അവരൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ മാഷെ മാഷെ സാറുമാർ എന്നെ മാഷെന്നാണ് വിളിക്കണത്, നാടകം ചെയ്യുന്നതുകൊണ്ട് കുട്ടികളൊക്കെ മാഷെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ കാര്യം കിട്ടും. അപ്പം എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടത് നിലനിൽക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ ഞാൻ മുറുക്കാൻ തുടങ്ങി. മുറുക്കലൊക്കെ നിക്കറിട്ട് ഞാൻ മുറുക്കി, മൂക്കുപൊടിയാവാം, നാടകം മാഷാണല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ ഇതിലേക്ക് വരികയും ആ സമയത്ത് തന്നെ സിനിമ പാട്ടുകളുടെ കാസറ്റുകൾ അത് പകർത്തി എഴുതി കൊടുത്താൽ മതി, അത് 100 രൂപയോ ഒക്കെ കിട്ടും. സഖി ബുക്സാണ്, അത് സഖി പ്രിൻറ്റിങ്ങാണ്, ആ ടീമാണ് ഇറക്കിക്കൊണ്ടിരുന്നത് കോട്ടയത്ത് നിന്ന്. എനിക്കത് കിട്ടുമായിരുന്നു. അങ്ങനെ ആ പാട്ടുകൾ ഞാൻ പകർത്തി എഴുതുകയും സഖിവാരികയായിട്ട് എനിക്ക് ബന്ധം വരികയും അതിൽ കവിതകളും കഥകളും എഴുതാൻ തുടങ്ങി. അതിനുശേഷം മംഗളത്തിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കടന്നു പോയപ്പോഴാണ് 10-ാം ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞപ്പോഴാണ് വിചാരണ മാസിക തുടങ്ങുന്ന വിവരം അറിയുന്നത്. അങ്ങനെ ബാബുക്കുഴിമറ്റത്തിൻ്റെ റൂമിൽ തങ്ങുകയും ജയറാന്തോപ്പിലും ബാബുക്കുഴിമറ്റാണ് എഡിറ്ററും മാനേജിങ് എഡിറ്ററുമായി നിന്നത്. ആ ടീമിൻ്റെ ഒക്കെ നിൽക്കുന്ന ആ സമയത്താണ് മനുഷ്യച്ചങ്ങല ഉണ്ടാകുന്നത്. ആ മനുഷ്യച്ചങ്ങല ഞാൻ നാടകം ചെയ്തു ആലുവ മുതൽ കളമശ്ശേരി വരെയൊക്കെ. ഇത്തരം ഗ്രാമസ്ഥലങ്ങളിൽ ഞാൻ ചിപ്കോ എന്ന് പറഞ്ഞ നാടകം ഇങ്ങനെ ചെയ്തു കിടന്നു. ചിപ്കോ അത് പി ചന്ദ്രൻ മാസ്റ്റർ അങ്ങനെ എഴുതിയ നാടകമാണ്. യുവധാരയിൽ എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റാണത്. അതങ്ങനെ ചെയ്തു പോയി. വിചാരണ മാസിക തുടങ്ങുന്നതുകൂടി തന്നെ എനിക്ക് സാഹിത്യ മേഖലയും കലാരംഗത്തുള്ള അതിപ്രഗത്ഭരായ പ്രതിഭകളായിട്ട് എനിക്ക് നല്ല ബന്ധം വന്നു. അതായത് കാക്കനാടൻ, രാജൻ കാക്കനാടൻ, അരവിന്ദൻ, ജോൺ അബ്രഹാം, നമ്മുടെ നവാബ് രാജേന്ദ്രൻ തുടങ്ങിയ അനവധി പ്രതിഭകളായിട്ടും പ്രശസ്തരായ ആൾക്കാരുമായിട്ട് എനിക്ക് അടുത്ത് ഇടപെടാൻ എനിക്ക് പറ്റി. അവർക്ക് ഞാൻ വേണ്ട സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുന്നൊരു പയ്യനായിരുന്നു. സൈക്കിളും ചവിട്ടി സാധനങ്ങൾ വിപ്ലവരിഷ്ടം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു പയ്യനായിരുന്നു ഞാനന്ന്. വിപ്ലവരിഷ്ടം എന്ന് വെച്ചാൽ അന്ന് ചാരഷാപ്പിൽ കിട്ടുന്ന ഒരു ചാരയത്തോടൊപ്പം ഒഴിച്ചു കഴിക്കുന്ന ഒരു അരിഷ്ടമാണ്. നല്ല പേരാണ് വിപ്ലവരിഷ്ടം. അത് പിന്നീട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അത് അതിന് വലിയൊരു ഹരം തോന്നുന്നുണ്ട്. വിപ്ലവരിഷ്ടം രാജൻ കാക്കനാടാണ് ഏറ്റവും കൂടുതൽ വിപ്ലവരിഷ്ടം കഴിച്ച ഞാൻ കണ്ടേക്കണേ. പിന്നെ കണ്ടതൊക്കെ നമ്മുടെ സുഹൃത്ത് ജോൺ വിപ്ലവരിഷ്ടം കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ PhD എടുക്കാൻ വേണ്ടിയിട്ട് വയലാറിൻ്റെ കൃതികൾ ചലച്ചിത്രഗാന സാഹിത്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വയലാർ ചലച്ചിത്രഗാന സാഹിത്യത്തിൻ്റെ പ്രതിഭ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ കഥകളും കവിതകളും അങ്ങനെ എഴുതുമായിരുന്നു അന്ന്. പക്ഷേ വളരെ സീരിയസ് ആക്കിയില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും പ്രശസ്തരായ ആൾക്കാരുടെ കഥകളും കവിതകളും വായിച്ചാണ് പ്രേരണ. പ്രേരണയിൽ വരുന്ന കഥകൾ വളരെയധികം നക്ഷത്രീയക്കാരുടെ മാഗസീനാണ്. അതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു അന്ന് പ്രേരണ. അത്തരം സാധനങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അന്ന് സമയം. അതിൽ വരുന്ന കൃതികളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പിന്നെ എഴുതാൻ തോന്നില്ല. അത്ര ശക്തമായ രീതിയിലുള്ള സൃഷ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കരമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതാ രംഗത്ത്. ഗദ്യപരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രാസവും മഞ്ചരിയും വൃത്തത്തിലാണ് കവിത എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ. അന്ന് അധ്യാപകരോ സംസ്കൃതം അറിയുന്ന പാണ്ഡിത്യമുള്ള ആൾക്കാരൊക്കെയാണല്ലോ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പാടത്ത് പണിയെടുക്കുന്നവരും ആദിവാസികളും തുടങ്ങി തൊഴിൽ മേഖലയിലുള്ളവർ കവിത എഴുതാൻ തുടങ്ങി. അത് നല്ല ഗദ്യത്തിൽ. അതാണ് ഒരു വിപ്ലവം നടന്നത്, കവിതാരംഗത്ത് വിപ്ലവം നടന്നത്. ഇവരൊക്കെ അട്ടിമറിക്കപ്പെട്ട് പ്രാസവും മഞ്ചേരിയൊക്കെ അറബിക്കടലിൽ കൊണ്ട് ഒഴുക്കി ആൾക്കാർ. ഇതാണ് സംഭവിച്ചത്. കവിതാരംഗത്തെ പ്രാമണിക സാധനം പൊളിച്ചു കളഞ്ഞിട്ടുള്ള എഴുത്തുകളായിരുന്നു പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്. അതിഗംഭീരമായിട്ട് ഗദ്യത്തിൽ പ്രതിഭകളെ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു കാലഘട്ടമാണ്. ഒരു വിപ്ലവകാരികൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. ഒരു കവിത വായിക്കട്ടെ. ഒടുക്കം. കടലെടുക്കാത്ത ഒരു കവിയും ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടില്ല. ആർത്തലച്ച തിരകൾ ഒരു വരിയും നനച്ചിട്ടില്ല. ഉപ്പു പുതച്ച അവൻ്റെ നാവ് ഭീമാകാരമായ തിമിംഗലങ്ങളെ കവിതകളിൽ വലിച്ചിടും. അന്ന് കടൽ കവികളെ കൊണ്ടു നിറയും. പണ്ട് വിപ്ലവകാരികളുണ്ടായിരുന്നു. കാരണം അത് അനിവാര്യമായിരുന്നു. ഇന്ന് വിപ്ലവക്കാരില്ല, ഇന്ന് രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ.
1: അത്തരത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
0: തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആ മൂർധന്യാവസ്ഥയിൽ നിന്നത് നവാബ് രാജേന്ദ്രൻ തന്നെയായിരുന്നു. നവാബ് രാജേന്ദ്രൻ്റെ കാർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്രസ്സ് എഴുതിയേക്കുന്നത് എങ്ങനെയെന്നറിയോ? നവാബ് രാജേന്ദ്രൻ, കോടതി വരാന്ത, എറണാകുളം. ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യർ കൃത്യമായിട്ട് കാർഡ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ കോടതി വരാന്തയിലെ കിടന്നുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള നാടകക്കാരോ സിനിമാക്കാരൊക്കെ കിടന്നുറങ്ങണ ഓരോരുത്തരോ ലോഡ്ജ് മുറിയിലോ എല്ലാ സ്ഥലങ്ങളിലായിരുന്നു. ഈ നവാബ് കിടന്നുറങ്ങണതൊക്കെ ഈ കോടതി വരാന്തയിലോ പെട്ടിക്കടയിലൊക്കെ വരാന്തകളിലോ കിടന്നുറങ്ങിക്കൊണ്ടായി. ഇപ്പോഴും അയാളിൽ കേസ് കിട്ടേണ്ട ഒരു ഒരു സൂട്ട് കേസ് ഉണ്ടാവും. ഇയാളെ അടിയന്തരാവസ്ഥ കാലത്ത് അത്രയേറെ മർദ്ദിച്ചിട്ടുണ്ട്. അതൊക്കെ

0: എന്നോട് പറയുമായിരുന്നു ആ മനുഷ്യൻ, എങ്ങനെയൊക്കെയാണെന്നടാ എന്നെ തല്ലിയതെന്നും ഒക്കെ പറയുമായിരുന്നു. അകക്ഷി രാഷ്ട്രീയവും ചരിത്രവും എല്ലാം പറയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചതും അതിനു മുമ്പുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നതെന്നും എന്നോട് കൃത്യമായി പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ് നവാബ്.
1: അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങളും അത്തരത്തിലുള്ള ഒരുപക്ഷേ നവാബിനെ പോലെ അയ്യപ്പനെ പോലെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. ഇപ്പം സുധാംശു ചെയ്യുന്നൊരു ജീവിത രീതിയുണ്ടല്ലോ, ഒരു ബൊഹീമിയൻ ജീവിത രീതി, ഒരു സ്ഥലങ്ങളില്ലാതെ യാത്രകൾ, അങ്ങനെയൊരു കാര്യത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ജീവിത രീതിയെക്കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത്? ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ യാത്ര ചെയ്യുന്ന, ഒഴുകുന്ന ഒരു ജീവിതശൈലി.
0: അത് ഞാൻ ഏറ്റവും കൂടുതൽ വീടുകളിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ. ഒരുപാട് അടുക്കള എനിക്കറിയാം, ഒരുപാട് ആൾക്കാരുടെ വരാന്തകൾ എനിക്കറിയാം. ഞാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ നമ്മളെ വീടുകളിലല്ല, അത് അയ്യപ്പനെ പറഞ്ഞു, വീടുകളിലല്ല നമ്മൾ തെരുവുകളിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ തെരുവ് നമ്മളെ ഏറ്റെടുക്കും. വീടുകളിൽ ജീവിച്ചാൽ അവിടെ നമ്മൾ ഒതുങ്ങിപ്പോവും, ഓരോ വീടുകളിൽ ഒതുങ്ങിപ്പോവും. നിനക്ക് എന്ത് പറ്റും? പട്ടിണി കിടക്കാൻ പറ്റുമോ? ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷേ തെരുവ് നിന്നെ ഏറ്റെടുക്കും. തെരുവിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രചോദനം കിട്ടും. എന്തെല്ലാം ഒക്കെ കളഞ്ഞു കിട്ടൂടാ, കഥയായിട്ടും കവിതയായിട്ടും കളഞ്ഞൊക്കെ കിട്ടും എന്ന് പറഞ്ഞത് അയ്യപ്പൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വീടുകളിൽ കിടക്കല് ഭയങ്കര മോശമാണ് ആ ചങ്ങാതി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതുപോലെ വീടുകളല്ല, മറിച്ച് തെരുവ് തന്നെയാണ്. ഞാനിപ്പോൾ കുറേ കാലമായിട്ടൊരു 3 വർഷമായിട്ട് ഞാൻ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഉണരുന്നത് നിങ്ങളുടെ ആകാശവാണിയെ കണി കണ്ടാണ്. കണി കാണുക എന്ന് വെച്ചാൽ ഞാൻ ഈ ബീച്ചിലാണ് കിടക്കാറ്. ഈ ബീച്ചിൽ കിടന്നിട്ട് ഞാൻ നോക്കുന്ന ആകാശവാണിയെ കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. ഒരു മുറിയുടെ അകത്ത് കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും, എനിക്ക് ശ്വാസം മുട്ടും സുഹൃത്തെ. മുറികൾ അതൊരു ശവക്കല്ലറ പോലെയാണ്, തണുത്ത ശവക്കല്ലറ.
2: കവിയും നാടക പ്രവർത്തകനും സംവിധായകനുമായ സുധാംശുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ശേഷം ഭാഗം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യലാക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. അകലങ്ങളിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ, ലതിക എന്നിവർ ചേർന്നു പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: പറത്തുള്ള രവീന്ദ്രന്റെ വരികൾക്ക് രാജൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണിനി ചിത്രം പല്ലവി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തിരുവോണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: The Real FM 103.6.
3: സുവർണ മലരുകളിൽ ഇനി കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി കേൾക്കാം പല്ലാങ്കുഴി എന്ന ചിത്രത്തിലെ ഗാനം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം സമുദ്രം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പൊൻതൂവൽ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനമാണിനി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുവിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സമാപിച്ചു. ഇനി അല്പസമയത്തിനകം 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: മെനിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
3: ആധുനിക സമൂഹത്തിന്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് ഭൗമ പ്രതിസന്ധി. ജൈവ അജൈവ ലോകത്തിന്റെ അദ്ഭുത സാന്നിധ്യം പല മട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത്, പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് മനുഷ്യൻ്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിൻ്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ് ഫോർഡ് ജോയിന്റ് ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് പി ബി സാജൻ.
4: നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല. അറിവുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ധൂർത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറും ഒന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതിനെ ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണെന്ന് ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെട്ടിട നിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ 40% കാരണക്കാരാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന, അതായത് കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന കെട്ടിട നിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടിയായാലും അതുപോലെ തന്നെ ആഞ്ഞിലി മരമായാലും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള, മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള, വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അത് എത്രയോ കാലം 200, 300, 400 വർഷം നമ്മുടെ നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു.
3: ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും. പി ബി സാജൻ തുടരുന്നു.
4: ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് 100, 150 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും, എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിട നിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ

0: രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി. ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാടും നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ, ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട്, വീടിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ, നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ, വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ, അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. പ്ലാസ്റ്റിക് ഒരുപാട് VOC വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ പുറന്തള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ഇതിന് നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും, അതേസമയത്ത് രണ്ടാമത് ഉണ്ടാവുന്നില്ല. ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി. ഈ തടി വളരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, ആ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡയോക്സൈഡാണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ 40% കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വയ്ക്കുമ്പോൾ ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ എന്നുള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെട്ടുകല്ല് വെട്ടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, മണലെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
1: പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ.
2: എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിതഗൃഹങ്ങളാക്കി മാറ്റാം? വീടുകൾ പ്രധാനമായും ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം, ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിതഗൃഹ ചിന്തയുടെ ഭാഗമാണ്. അതുപോലെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു, വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച്. പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തു നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും, അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ 60-70 ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ 60-70 ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാന്ന് വെച്ചാൽ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു 30-40 ഡിഗ്രി താപനില കൂടി വേണ്ടുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യ

0: സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം, അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം പോലുള്ള അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലെ കാര്യങ്ങൾ, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിയും, അതിന് ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അതിലെ ബാബു വെങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം, അദ്ദേഹം വീട് CWRD നടത്തിയിട്ടുള്ള, അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും മറ്റും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. CWRD നടത്തിയതിനുള്ള അസസ്മെൻറ്റിൽ കാണുന്നത്, പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കര എന്ന് പറയുന്ന കൃഷിഭാഗം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ അവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ടതിന് കാരണം ഊർജ്ജം വളരെ ചെലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം, പുരപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗ്രഹമാക്കി മാറ്റാൻ കഴിയും. ആഗോളതാപനവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ്, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് ഈ ഹരിതഗ്രഹവാദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ആ കാർബൺ ആഗിരണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിനു കൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിതഗ്രഹങ്ങളെന്നുള്ള ആശയം.
1: പ്രകൃതിയുടെ ഭാഗമായ ജൈവലോകം അത്ഭുതങ്ങളുടെ കൂടി ലോകമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആർത്തിയുടെ പരിണിത ഫലമായി ദുരന്തങ്ങളുടെ രൂപത്തിൽ നാം തിരിച്ചടികൾ നേരിടുന്നുമുണ്ട്. ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവിവർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: നിർവഹണ സഹായം ഷിബിൻ കെ.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
10: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
11: എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
13: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
14: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
9: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
10: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
9: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
10: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
9: മൈജി വലിയ പെരുന്നാൾ ഓഫർ
10: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ദേശീയ കാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കം. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. സംസ്ഥാനത്ത് ജൂൺ 1 ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

ശബ്ദ സാന്നിധ്യം സിദ്ദിഖ്, സൈറ, ഡോക്ടർ സി ജെ ജോൺ, സൗമ്യ, ജോൺ ടി വേക്കൻ, പി വൈ ജോസ്, പ്രവീൺകുമാർ വി പി, ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ, ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: हत्या।
1: അമ്മ അമ്മ വാതിലടച്ച് കിടന്നോളൂ, ട്രെയിൻ വിട്ടാലുടൻ ഞാൻ നേരെ ഇങ്ങ് എത്തിക്കൊള്ളാം. ഈ ഗേറ്റ് അടക്കാനൊന്നും നിൽക്കണ്ട, മുറ്റത്ത് നല്ല വഴുക്കലുണ്ട്. നീ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. ശാലിനി, നിന്നോടാ ചോദിക്കുന്നത്.
2: അതിന് ജേട്ടൻ ടിക്കറ്റ് എനിക്ക് തന്നായിരുന്നു.
1: പിന്നില്ലാതെ വൈകിട്ട് വന്നതും തനിക്ക് പിന്നെ ഞാൻ തന്നതെന്താ?
2: ആവോ, എന്നാ പിന്നെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവും. തിരക്കിനിടയിലൊക്കെ മറന്നു.
1: മറക്കാതെ എങ്ങനെ? ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക. എന്തായിരുന്നു അമ്മായി അമ്മയും മരുമോളും തമ്മിൽ? ഏതാണ്ട് സീരിയൽ പോലെ കരച്ചിലും മൂക്കീറ്റലും. അതും എത്ര നേരം! എന്താ അമ്മായി അമ്മയ്ക്ക് ഇത്രയും മരുമോളോട് പറയാൻ?
2: അതെ, സ്നേഹമുള്ളവർ തമ്മിൽ അങ്ങനെ ഒക്കെയാ. ആ അമ്മയുടെ വയറ്റിൽ പിറന്നതാണോ ഈ മുരടെ മുത്തു? ദാ ഇപ്പൊ തന്നെ നോക്കിയേ, ഭാര്യ ട്രാൻസ്ഫറായി ഭൂമിയുടെ അങ്ങേയറ്റത്തേക്ക് പോവാ. എന്നാ ആ മുഖത്ത് എന്തെങ്കിലും ഒരു കുലുക്കുണ്ടോന്ന് നോക്കിയേ. നത്തി പറഞ്ഞിട്ടെന്തിനാ, തൊഴിലതല്ലേ?
1: അതെ, ഈ പോലീസുകാരെന്ന വർഗത്തിന് പറഞ്ഞിട്ടുള്ളതാ, മനസ്സിലുള്ളതൊന്നും വെളി കാണില്ല, കാണിക്കാൻ പാടില്ല. അതുകൊട്ടെ, അമ്മ എന്താ പറഞ്ഞേ?
2: നല്ല സങ്കട ചേട്ടാ, അമ്മ പറയുന്നത് ഇത്ര ദൂരെ പോയി ജോയിൻ ചെയ്യേണ്ടെന്ന് തന്നെയാ. അതും ഈ സിറ്റുവേഷനിൽ.
1: ഞാനും അത് തന്നെ പറയുന്നത്. തനിക്ക് ലീവ് എടുത്തൂടെ?
2: ജയേട്ടന് അറിഞ്ഞൂടെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള്? ലീവായ ലീവൊക്കെ ചികിത്സാന്നും പറഞ്ഞ് എടുത്ത് തീർന്നതല്ലേ. ഹാ, പിന്നെ ഒരു വഴിയുണ്ട്. സർക്കിളേമൻ നാളെ മുതൽ കൈക്കൂലിക്കാരൻ പോലീസ് ആവാൻ അങ്ങ് തീരുമാനിക്കേ. അങ്ങനാണല്ലേ ഞാൻ ഈ യാത്ര വേണ്ടാന്ന് വെക്കാം.

0: ആദർശം കൊണ്ട് ബാങ്കിലെ ലോൺ അടയില്ലല്ലോ.
1: അത് ശരി. അപ്പൊ എന്റെ ആദർശവും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് തന്റെ പ്രശ്നം അല്ലേ?
0: കഷ്ടം. ഇതിലും ഭേദം വല്ല കോൺക്രീറ്റ് സ്ലാബിനോടും തമാശ പറയുന്നതാ. തമാശ മനസ്സിലാവില്ലെങ്കിലും തെറ്റിദ്ധരിക്കില്ലല്ലോ.
1: എന്നാലും ഇത്രയും വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായ ഈ സമയത്ത്, അതും പ്രഗ്നൻസിയുടെ ഈ ഏർലി സ്റ്റേജിൽ, പോരാത്തന് ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക്, ഇത് അവൻ ആ റാസ്കിൽ ഒപ്പിച്ച പണിയാ. എനിക്കറിയാം.
0: ആര്?
1: ആ കോട്ടയംകാരൻ കോൺട്രാക്ടർ ഫിലിപ്പോസ്. എവിടേക്കെങ്കിലും എന്നെ തട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ഹോം മിനിസ്റ്റർ അങ്ങനെ തല്ലിപ്പൊളികൾക്കൊന്നും വഴങ്ങുന്ന ആളല്ലെന്നറിയാമല്ലോ. പക്ഷേ അവൻ്റെ സ്വന്തം ആളാ നിന്റെ മിനിസ്റ്റർ. ഇതവൻ തന്നെയാ. അന്ന് ഞാൻ അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോൾ അവൻ കട്ടായം പറഞ്ഞതാ ഉപദ്രവിക്കും.
0: ഇത് കേട്ടാ തോന്നും ഭൂമി മലയാളത്തിലെ കോൺട്രാക്ടർ ഫിലിപ്പോസ് മാത്രമാണ് സി ഐ ജയപ്രസാദിനുള്ള ഏക ശത്രു എന്ന്.
1: ഞാൻ ഇവന്മാരൊന്നും ദ്രോഹിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ. കാശും കള്ളും പെണ്ണും നിന്ന് ജയപ്രസാദിനെ അങ്ങ് വിലക്കെടുക്കാമെന്ന് കരുതി വന്ന ഇവന്മാരൊക്കെ ഞാൻ സ്വീകരിച്ചിരുത്തണോ അതോ ഇറക്കി വിടണോ?
0: അയ്യോ വേണ്ട. ആദർശം വിട്ട് ഒന്നും ചെയ്യാത്ത ജയപ്രസാദിനെ തന്നെയാ ഈ ശാലിനിക്ക് ഇഷ്ടം. ഞാനൊരു തമാശ പറഞ്ഞു നോക്കിയതല്ലേ, എന്റെ സമയദോഷത്തിന് അത് ഏച്ചിയില്ലാന്ന് മാത്രം.
1: എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്. രഘുസാറും അസീസും സക്രിയാസും ഒക്കെ പറയുന്നത് നിന്നോട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തന്നെയാ.
0: അവരൊക്കെ ലക്ഷങ്ങളും കോടികളും സ്ത്രീധനം വാങ്ങി കെട്ടിയവരാ. ഭാര്യമാര് വീട്ടിലിരുന്നാലും അവർക്ക് വേണ്ടത് മാസാ മാസം ബാങ്കിൽ നിന്ന് പലിശയായി കിട്ടും. അതറിയോ ജയേട്ടന്,
1: നിനക്കെന്നാ നിന്റെ അച്ഛനോട് പറഞ്ഞ് പാവം സി ഐക്ക് കുറച്ച് കനത്ത സ്ത്രീധനം ഒപ്പിച്ചു തന്നൂടായിരുന്നോ?
0: അതെങ്ങനാ എടുത്താ പൊന്താത്ത ആദർശം, അതിന്റെ കൂടെ അതിനേക്കാൾ കനമുള്ള ദുരഭിമാനം. സ്ത്രീധനം കൊടുക്കാൻ ശ്രമിച്ചോന്നും പറഞ്ഞ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനും മടിക്കാത്ത മനുഷ്യനാ പറയുന്നത് സ്ത്രീധനം ഒപ്പിച്ചു കൊടുക്കാൻ.
1: അമ്മയുടെ കാര്യം അതിലും കഷ്ടം. നീ പോയാ പിന്നെ എന്നെ ഇവിടെ നീ ഇരുത്തി പൊറപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? ഇന്ന് തന്നെ നിന്നെ ഒറ്റയ്ക്ക് അയക്കുന്നു എന്നും പറഞ്ഞ് നല്ല ചൂടില്ല. അമ്മയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാളെ എസ്കോർട്ട് പോകേണ്ടത് സെൻട്രൽ മിനിസ്റ്റർക്കാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയണ്ടല്ലോ. ഹലോ, ഞാൻ വരാത്തതിൽ തനിക്ക് മനഃപ്രയാസമുണ്ടോ?
0: വരാത്തതിൽ പ്രയാസമൊന്നുമില്ല. എന്നാലും എന്നെക്കാളും പ്രാധാന്യം ഒരു കിഴവ മന്ത്രിക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമമുണ്ട്.
1: ഡ്യൂട്ടി ഫസ്റ്റ്, അതറിയോ നിനക്ക്?
0: അത് തന്നെ എനിക്കും പറയാനുള്ളത്, ഡ്യൂട്ടി ഫസ്റ്റ്. മറ്റുള്ളവർക്കും അത് അങ്ങനെ തന്നെയാണെന്ന് ഓർത്താ മതി.
1: സ്റ്റേഷനെത്തി, പിന്നെ ടിക്കറ്റ് ഉണ്ടല്ലോ കയ്യിൽ.
0: അതൊക്കെ ബാഗിൽ ഉണ്ടാവും ചേട്ടാ.
1: തനൊന്ന് ഇവിടെ ഇറങ്ങി നിൽക്ക്, ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരാം.
0: ശരി.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1669 തിരുവനന്തപുരത്തുനിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടനെ പുറപ്പെടും.
3: യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയെ. ഗാഡി നമ്പർ 1669 തിരുവനന്തപുരം സേ മംഗളൂർ തക് ജാനേ വാലി മലബാർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 സേ തോടി ഹി ദേർ മേ റവാനാ ഹോഗി.
0: റൈറ്റ് ടൈം എഴുതി കാണിക്കുന്നു, ഇനി ദൈവത്തിനറിയാം.
1: ഇനിയിപ്പോ കുറച്ചധികം വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത്രയും നേരം ഈ ഇരുമ്പ് ജനാലയം പിടിച്ച് തൂങ്ങി തന്നോട് അങ്ങനെ സംസാരിക്കാമല്ലോ.
0: ഈശ്വര, എന്താ ഞാൻ ഈ കേട്ടെ? ഇപ്പൊ ഇത്ര ഇങ്ങനെ പറഞ്ഞത് സി ഐ ജയപ്രസാദ് തന്നെ ആണോ? അല്ല, പോലീസ് ഏമാൻ എന്ന് ജോലിയും തിരക്കൊന്നും ഇല്ലേ?
1: എന്താന്നറിയില്ല, ഏമാന്റെ ഭാര്യ സ്ഥലം മാറി പോകുന്നത് പ്രമാണിച്ച് കള്ളന്മാരും ഗുണ്ടകളും ഒക്കെ അവധിയെടുത്തതുപോലുണ്ട്.
0: ഓ, അതാ ഏമാൻ എന്ന് ഇത്രയും റൊമാൻറ്റിക് മൂഡ്.
1: ടെൻഷൻ ഉണ്ടോ തനിക്ക്?
0: എന്തിന്?
1: അല്ല, തനിച്ച് പോകേണ്ടി വരുന്നതിൽ.
0: ഏയ്, പിന്നെ തനിച്ചല്ലല്ലോ ഞാൻ.
1: അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആള് വരും, ഞാൻ എസ് പി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: അയ്യോ, അതാ എന്റെ ടെൻഷൻ.
1: ഞാൻ പേടിക്കണ്ട, അവർ യൂണിഫോമിലൊന്നും ആയിരിക്കില്ല. പിന്നെ അവന്മാർ അധികം ഒന്നും നേരം സഹിക്കേണ്ടി വരികയില്ല. ഈ പറഞ്ഞ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തല്ല താനം.
0: ആ, അതൊക്കെ പോട്ടെ. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം ചെയ്യട്ടെ.
1: എന്താ അത്?
0: പഴയ സ്വഭാവം എന്റെ അടുത്ത് എടുക്കരുത്.
1: എന്താ സ്വഭാവം?
0: ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, തിരക്കിലാണ്, പിന്നെ വിളിക്കാം എന്നിങ്ങനെയുള്ള ഓരോ എക്സ്ക്യൂസസും എന്നോട് പാടില്ല. ഞാനങ്ങ് ദൂരെയാണെന്ന് ഓർമ്മ വേണം.
1: അങ്ങനെ ഒരു ഉറപ്പൊന്നും തരാൻ പറ്റില്ല. തനിക്കറിയാവുന്നതല്ലേ എൻ്റെ ഡ്യൂട്ടിയുടെ സ്വഭാവം. എല്ലാ ദിവസവും രാത്രി എന്തായാലും വിളിക്കും, അത്ര തന്നെ.
0: മോരടൻ, രാത്രി ഫോൺ എടുക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ?
1: നീ പഴയ പോലെ വിശേഷങ്ങൾ വെച്ച് കത്തെഴുത്.
0: ഓ പിന്നെ.
1: അതല്ലെങ്കിൽ ഡയറിയിൽ നിന്റെ വിശേഷങ്ങൾ കുറിച്ച് വെക്ക്. എഴുതി തുടങ്ങുമ്പോൾ നിന്റെ പഴയ കവിതയെഴുത്തു കൂടി തിരിച്ചു പിടിക്കാനായെങ്കിലോ?
0: ആ ജേട്ടാ, വണ്ടി പുറപ്പെടാനായി, മാറി നിന്നോളൂ.
1: ആ ശരി ശരി. ടിക്കറ്റും ഐഡി പ്രൂഫും ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ?
0: ആ, എല്ലാം ഉണ്ട്. മന്ത്രി ചെക്കപ്പിന്റെ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, അന്നത്തേക്ക് ലീവ് പറഞ്ഞു വെക്കണേ. കുഴപ്പരുത്, വണ്ടി വിടാ. ജേട്ട പൊയ്ക്കോളൂ.
1: ഓ,
0: അമ്മയോട് പറയണം, നാളെ എത്തിയിട്ട് വിളിക്കാന്ന് പറയണേ.
1: ആ ശരി ശരി. ഓക്കേ, ഗുഡ് ജേണി. ഗുഡ് നൈറ്റ്.

0: ഒരു ഉപകാരം ചെയ്യാമോ പെങ്ങളെ?
1: എന്താ എന്താ വേണ്ടേ?
0: ദേ ഈ താഴത്തെ ബർത്ത് പെങ്ങടയല്ലേ?
1: അതെ.
0: ഈ ബർത്ത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാവോ പെങ്ങളെ? ദാ അവിടെ കിടക്കുന്നത് എൻ്റെ മോളാ, അവൾക്ക് അത്ര സുഖമില്ല.
1: അതിനെന്താ, കിടക്കാനാവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം.
0: എൻ്റെ പേര് ചാക്കോ. പെങ്ങളെ കണ്ടിട്ട് നല്ല മുഖപരിചയം. എവിടെയാ സ്ഥലം?
1: ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാ.
0: അതെയോ? ഇപ്പോൾ എവിടേക്കാ യാത്ര?
1: കാസർഗോഡ് വരെ.
0: ഞങ്ങളും അങ്ങോട്ടാട്ടോ.
1: അത് ശരി. ഇത് എത്ര മണിയാവും അവിടെ എത്താൻ?
0: രാവിലെ ഒരു 8:30. ലേറ്റ് ആയില്ലെങ്കിലാണ് കേട്ടോ, കണ്ണൂർ സ്റ്റേഷൻ വരെ കുതി കുതിപ്പാ. പിന്നെ അങ്ങോട്ട് ലോക്കൽ വണ്ടിയേക്കാളും കഷ്ടമാണ്. ഇട്ടങ്ങോട്ട് ഉരുട്ടും, എല്ലാ സ്റ്റേഷനിലും നിർത്തുകയും ചെയ്യും.
1: കാസർഗോഡൊക്കെ എങ്ങനെ, നല്ല പരിചയമുണ്ടോ?
0: അത് കൊള്ളാം, നമ്മുടെ നാടല്ലേ. അല്ല അപ്പൊ എനിക്ക് എന്താ അറിയണ്ടേ?
1: അവിടെ കളക്ടറേറ്റ് എവിടാന്നറിയോ?
0: പിന്നില്ലേ, ഞാൻ ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ കളക്ടറൊക്കെ കാണാൻ. ടൗണിൽ നിന്ന് കുറച്ച് മാറി വിദ്യാനഗറിലാ കളക്ടറേറ്റ്. അല്ല തിരുവനന്തപുരത്ത് കാര്യത്തിക്ക് ഈ കാസർഗോഡ് കളക്ടറേറ്റിൽ എന്താ കാര്യം?
1: ഞാനിപ്പോ ട്രാൻസ്ഫറായി കളക്ടറേറ്റിലാ പോസ്റ്റിംഗ്.
0: അപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ലേ? നിൽക്കുന്ന കാസർഗോട്ടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാ.
1: അതെന്താ അങ്ങനെ?
0: സൗകര്യമൊക്കെ നന്നേ കുറവാണ്. പിന്നോക്ക ജില്ല എന്നല്ലേ വിളിക്കാറ്? പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പറഞ്ഞുവിടാൻ ചില ജില്ലകളൊക്കെ എങ്ങനെ പിന്നോക്ക ജില്ലയായിട്ട് നിലനിർത്തണമല്ലോ. അല്ല ഞാൻ പറഞ്ഞതല്ലേ ശരി?
1: ചാക്കോച്ചേട്ടന്റെ ഭാഷ പക്ഷേ തനി വടക്കൻ ഭാഷ അല്ലല്ലോ.
0: അപ്പൊ പെങ്ങൾ അത് ശ്രദ്ധിച്ചു അല്ലേ? ഞങ്ങള് കോതമംഗലത്ത് നിന്ന് ഉള്ളവരാ, കുടിയേറിയതാ. അപ്പാപ്പന്റെ കാലം മുതൽ ഞങ്ങൾ കാസർഗോട്ടാ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: അതൊന്നും പറയാതിരിക്കുന്നതാ പെങ്ങളെ നല്ലത്. ദുരിതങ്ങളുടെയും മരണങ്ങളുടെയും കഥകളായെല്ലാം പറയുമ്പോ വിഷമം വരും. വീട്ടിൽ കെട്ടിയോളും രണ്ട് പിള്ളേരും കെട്ട് നടക്കാത്ത ഒരു പെങ്ങളും ഉണ്ട്. ശരിക്കും 3 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മൂത്തവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പോയി. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം മരുന്ന് തെളിക്കുന്ന ഹെലികോപ്റ്റർ പറക്കുന്നത് കാണാൻ പുറത്തേക്ക് ഓടിപ്പോയതാ. കൊച്ചുകുട്ടിയല്ലേ, ആവേശം മൂത്ത് മാനം നോക്കി ഓടി ഓടി ഓടി മറയില്ലാത്ത പൊട്ടക്കണത്തിലേക്ക് തലയിടിച്ചങ്ങ് വീണു. അവൻ അങ്ങനെ അങ്ങ് പോയി. അതിപ്പിന്നെ പെണ്ണുമ്പിള്ളേക്ക് മനസ്സിൻ്റെ സമനില തെറ്റി. 2-ാമത്തെ മോനുള്ളത് ഇപ്പോൾ കോളേജിൽ പോണ്ട്, പിന്നെയുള്ളത് ഇതേ ഇവളാണ്. പെങ്ങളൊരുത്തി വീട്ടിലുള്ളതുകൊണ്ട് കാര്യങ്ങളെങ്ങനെ പോകുന്നു. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുമ്പോൾ അവർ പറയും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പരീക്ഷണമാണ്. ആയിരിക്കും. ഇയോബിനെ പോലെ കർത്താവ് ഈ ചാക്കോയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജന്മദോഷം സഹിക്കുക തന്നെ, അല്ലാതെന്താ?
1: ട്രിവാൻഡ്രത്ത് എന്തിനാ വന്നേ? ആരെങ്കിലും കാണാനോ മറ്റോ?
0: കാണാൻ വന്നാന്നും പറയാം, കാണിക്കാൻ വന്നാന്നും പറയാം.
1: അതെന്താ അങ്ങനെ?
0: വന്നു കയറുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കൃഷി ഇല്ലാണ്ടായി. അങ്ങനെ തന്നെ പറയാം, ഞാനിവിടെ കർഷകർക്കിടയിൽ ചില്ലറ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. 10 ക്ലാസ് പഠിച്ചിട്ടുണ്ടേ. കൃഷിമന്ത്രിയുടെ ഓഫീസിലൊരു നിവേദനം കൊടുക്കാനുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മന്ത്രിയെ നേരിട്ട് കണ്ടു. പിന്നെ പിന്നെ പിന്നെ ഇവളെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്തു.
1: ആശുപത്രിയിലോ? ഇതെന്താ ഇത്രയും ദൂരത്ത്?
0: വരേണ്ടി വന്നു. നാടിനടുത്ത് മംഗലാപുരത്ത് ആദ്യമൊക്കെ കാണിച്ചിരുന്നത്. കുറേ അധികം ടെസ്റ്റുകൾ നടത്തി. കുറേ കാലത്തിന് ശേഷമാണ് രോഗം എന്താണെന്ന് പിടികിട്ടിയത്. ക്യാൻസർ.
1: സോറി.
0: ഇപ്പോൾ ഇവിടെ RCCയിലാ ചികിത്സ. മാസത്തിലൊരിക്കൽ വരണം. കർത്താവിൻ്റെ പദ്ധതിയല്ലേ, വരാണ്ടിരിക്കാൻ പറ്റുമോ?

ഹലോ ഹലോ ഹലോ ജേട്ടാ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ.

0: ഉവ്വ്, ഞാൻ ജോയിൻ ചെയ്തു. ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചല്ലോ.
1: എന്തായി, മിനിസ്റ്റർ സ്ഥലം വിട്ടോ?
0: ഇവിടെ ഒരു കുഴപ്പമില്ല.
1: ഒരു ജാൻസിയാണ് റൂംമേറ്റ്, പാലക്കാട്ടുകാരി.
0: ആളിതാ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്.
1: ഇവിടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
0: അവിടെ അമ്മ എങ്ങനെ? ഒന്ന് അമ്മയ്ക്ക് കൊടുത്തേ.
1: അത് കൊള്ളാം. പൊന്നുമോൻ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല അല്ലേ?
0: എന്നാ വേഗം വീട്ടിൽ പോവാൻ നോക്ക്.
1: പഴയ പോലെ ഒന്നും അല്ലേ,
0: അമ്മ ഒറ്റയ്ക്കാ അറിയാലോ.
1: ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.
0: ഞാൻ രാവിലെ ഇവിടെ എത്തിയത് മുതൽ അങ്ങോട്ട് വിളിക്കായിരുന്നു. എന്റെ കോളാണെന്ന് കണ്ടാ പിന്നെ ഫോൺ എടുക്കില്ലെന്നേ.
1: അതാ സ്വഭാവം. പോരാത്തേന് ഇന്നൊരു VIP എസ്കോർട്ടും.
2: അല്ല, പോലീസുകാരന്റെ സ്വഭാവം തന്നെയാണോ വീട്ടിലും?
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയോ വഴിതെറ്റി പോലീസിലെത്തിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലെക്ചറോ മലയാളം പ്രൊഫസറോ ആവേണ്ട ഒരാള് പോലീസ് ഫോഴ്സിലെത്തിയ എങ്ങനെ ഉണ്ടാവും? ഹീസ് റിയലി എ മിസ്ഫിറ്റ് ഓവർ ദേർ.
2: പക്ഷെ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണില്ലേ സ്വഭാവത്തിലും മറ്റും?
0: ഏയ്, അങ്ങനെ ഇല്ലെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിമിനൽസിനെ പുള്ളിക്കാരൻ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. ഏതെങ്കിലും ഒരു കഥനകഥ പറഞ്ഞാൽ ഊരിപ്പോവാന്നറിയാം അവർക്ക്. ഇടിയും തൊഴിയും വയലൻസും ഒന്നും ഇല്ലാത്തതിനാൽ കള്ളന്മാർക്കും പിടിച്ചുപോർക്കാർക്കും വലിയ പേടിയില്ല എന്നുള്ളതാ സത്യം.
2: പക്ഷെ ശാലിനി, ഇപ്പോൾ ഈ കാലത്ത് കള്ളന്മാരും പിടിച്ചുപോർക്കാരും മാത്രം പേടിച്ചാൽ പോരല്ലോ പോലീസിനെ. ഇവിടെ ഈയിടെ ഞാൻ നേരിട്ട് കണ്ടതാ കുറെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല അടിച്ച് പൊട്ടിക്കുന്നത്. യാതൊരു കരുണയും ഇല്ലാതെ കൂലിപ്പട്ടാളക്കാരെ പോലെ.
0: എവിടെ?
2: ഇവിടെ തന്നെ കീടനാശിനി കമ്പനിക്ക് എതിരായിട്ടുള്ള കളക്ട്രേറ്റ് മാർച്ചില് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിക്കാൻ. വിത്തൌട്ട് എനി പ്രൊവോക്കേഷൻ, യാതൊരു പ്രകോപനവും ഇല്ലാതെ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ പോലെ. ചെറുപ്പക്കാർ എത്ര എണ്ണാന്നറിയോ അടിയും ചവിട്ടുമേറ്റ് അന്ന് ഹോസ്പിറ്റലിലായത്, അതും ദിവസങ്ങളോളം.
0: ഞാൻ TV കണ്ടിട്ടുണ്ടായിരുന്നു. കഷ്ടം ഇവിടുത്തെ കാര്യങ്ങളില്ലേ.
2: TVയിലും പത്രത്തിലും കാണുന്നതിലും അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. പോയി നേരിട്ട് കാണണം. ചങ്ക് പറഞ്ഞു പോകുന്ന ആ കാഴ്ചകളും അവസ്ഥകളും. പിന്നെ ശാലിനി, പറയാൻ മറന്നു, നാളെ വൈകിട്ട് ഞാൻ എഴുതിയ ഒരു പ്ലേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. സോർട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ഡ്രാമ. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് കാണാൻ. ശാലിനി വൈകിട്ട് ഫ്രീ അല്ലേ? വരണം.
0: നോക്കട്ടെ.
3: സഹൃദയരെ, ലോകചരിത്രത്തിൻ്റെ ചോരപുരുണ്ട ഏടുകളിൽ നിന്ന് നാം വായിച്ചറിഞ്ഞ കറുത്ത അധ്യായങ്ങൾ മറ്റൊരു രീതിയിൽ ഇവിടെയും ആവർത്തിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവനാശിനി എന്ന നാടകം അടുത്ത രംഗത്തോടെ അരങ്ങിൽ പൂർണ്ണമാകുന്നു.

0: മൈ ഫെലോ ഓഫീസേഴ്സ്, ഓൾഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കമാൻഡന്റ് എന്ന നിലയിൽ മഹത്തായ ജർമ്മൻ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിനായി നിലകൊള്ളുന്ന ഫ്യൂറർ ഹിറ്റ്ലറിന്റെ വിനീത ദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി നാം തുടർന്ന യുദ്ധം വിവിധ യുദ്ധ മുന്നണികളിലായി കൊടുമ്പിരിക്കൊള്ളുകയാണ്. നമ്മുടെ സമ്പൂർണ്ണ വിജയം അതിവിദൂരമല്ല തന്നെ. 39-ൽ നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത ഈ ഓഷ്വിറ്റ്സ് പട്ടണത്തിൽ നാം സ്ഥാപിച്ച ഈ ക്യാമ്പ് ഇന്ന് വലിയൊരു പ്രശ്നം നേരിടുകയാണ്. ഈ ക്യാമ്പിലേക്ക് ദിനം പ്രതി എന്നോണം ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജൂത തടവുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് പ്രശ്നം. ഒന്നിനും കൊള്ളാത്ത ജൂത പരീക്ഷകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഫ്യൂറർ ഹിറ്റ്ലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ജൂതന്മാരെ ദിനം പ്രതി ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുന്നുണ്ടെന്നറിയാം. എന്നാൽ പെരുകി വരുന്ന ജൂത തടവുകാരെ ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്തൊടുക്കി നമ്മുടെ ഭടന്മാർ യുദ്ധമുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഫ്യൂററുടെ ഉത്തരവ്. ഈ ഉത്തരവ് അക്ഷരം പ്രതി നാം പാലിക്കേണ്ടതുണ്ട്. പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി കമാൻഡർ മിസ്റ്റർ ഫ്രിറ്റ്സ്,
1: യെസ് സർ,
0: ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ?
1: സർ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ വളരെ പോസിറ്റീവായ റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് 2-ലെ തടവറയ്ക്കുള്ളിൽ ഞാൻ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാറിനത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം.
0: ഓക്കേ, ലെറ്റ് മീ സീ.
1: സർ പ്ലീസ്.

0: ഇതില് സാർ, ഇവിടെ ഈ ഒബ്സർവേറ്ററി ക്യാബിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഈ ഗ്യാസ് മാസ്ക് ധരിക്കാം.
1: നോ, വേണ്ട. യു മേ പ്രൊസീഡ്.
0: സാർ, ഇതാ ഈ കുപ്പിയിലുള്ളത് സൈക്ലോൺ ബി എന്ന കെമിക്കൽ കോമ്പോസിഷനാണ്. വായു സമ്പർക്കത്തിൽ ഇത് മാരക വിഷമുള്ള വാതകമായി മാറും.
1: ഓ, ഐ സി.
0: സാറിന് ഈ ഗ്ലാസ് ഡോറിലൂടെ ആ ജൂതത്തടവുകാരെ കാണാമല്ലോ.
1: അവരെ ഇങ്ങനെ നഗ്നരാക്കി നിർത്തേണ്ടതിന്റെ കാര്യം എന്താണ്?
0: അതോ സാർ, ഞാനവരെ പറഞ്ഞു പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. ശരീരത്തിലെ ചെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം മരുന്ന് ഇന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവന്മാരെ ഇങ്ങനെ അനുസരണശീലരാക്കി നിർത്തിയിരിക്കുന്നത്. സാർ ശ്രദ്ധിച്ചു കാണും, ഒരുത്തന്റെയും കണ്ണിൽ മരണഭയമില്ല, മറിച്ച് ചെല്ലുകളിൽ നിന്നുള്ള വിമോചന പ്രതീക്ഷയാണതിൽ. അതെ, ഞാൻ ഇവരെ മോചിപ്പിക്കാൻ പോകുന്നു. ചെല്ലുകടിയിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ. സാർ, ഞാനത് പ്രയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തോട്ടെ?
1: ഓക്കെ, carry on.
0: Okay guards, let's start.

0: എന്ത് മാജിക്കാണെന്ന് മിസ്റ്റർ ഫ്രിസ്റ്റ്, ലഹരിക്കടിമപ്പെട്ട ഉന്മാദികളെ പോലെ കുഴഞ്ഞു വീഴുകയാണല്ലോ എല്ലാവരും. മരണവെപ്രാളം പോലും പ്രകടിപ്പിക്കാതെ ഇത്രയും അനായാസമായി മരണത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഇത് അതിശയകരമായൊരു കാര്യം തന്നെ. ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്.
1: ഇവനുണ്ടല്ലോ സാർ ഈ സൈക്ലോൺ ബി, ആളൊരു ഭീകരനാണ്. ശ്വാസകോശങ്ങളിൽ എത്തും മുമ്പേ എല്ലാം തീർത്തിരിക്കും. മരണവെപ്രാളം കാണിക്കാനുള്ള സാവകാശം പോലും കൊടുക്കില്ല.
0: കൊള്ളാം. പക്ഷേ ഫിസ്റ്റ്
1: സാർ,
0: ലക്ഷക്കണക്കിന് വരുന്ന ജൂത പരീക്ഷകളാണ് മരണവും കാത്തി ക്യാമ്പിൽ ഇനിയും ബാക്കി കിടക്കുന്നത്. എവിടെ നിന്ന് സംഘടിപ്പിക്കും ഇത്രയും സൈക്ലോൺ ബി?
1: ഈ ഭൂമുഖത്തെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ പോകുന്നത്രയും സൈക്ലോൺ ബി ശേഖരം ഇവിടെ ഈ ക്യാമ്പിൽ തന്നെയുണ്ട് സാർ.
0: അതെങ്ങനെ? ഈ ക്യാമ്പിന്റെ കമാൻഡന്റായ ഞാൻ പോലും അറിയാതെ?
1: അത് പക്ഷേ സൈക്ലോൺ ബി എന്ന പേരിലല്ല,
0: പിന്നെ
1: കീടനാശിനിയായി കുന്നുകൂട്ടിയിരിക്കുന്ന രാസവസ്തുവിൽ നിന്നാണ് ഈ പറഞ്ഞ സൈക്ലോൺ ബി ഞാൻ വേർതിരിച്ചെടുത്തത്.
0: കാര്യങ്ങൾ ഇത്രത്തോളം ലളിതമാണെന്നോ? എനിക്കിപ്പോൾ തോന്നുന്നത് മനുഷ്യരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്നതിലും എളുപ്പമായി മറ്റൊന്നും ഭൂമിയിലില്ല എന്നാണ്. കീടങ്ങളെ പോലെ ചത്തു വീഴുന്ന ജൂതപ്പറ്റങ്ങൾ വെറും കീടനാശിനി പ്രയോഗം കൊണ്ട് ഒരു വംശത്തെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാവുക, എന്തൊരു മഹത്തായ ആശയമാണിത്. ഇവനുണ്ടല്ലോ ഫ്രിറ്റ്സ്,
1: സാർ
0: ഈ സൈക്ലോൺ ബി,
1: സാർ
0: ഇവൻ വെറും കീടനാശിനി അല്ല, ജീവനാശിനിയാണ്. ജീവനാശിനി, ജീവനാശിനി, ജീവനാശിനി.

ജയേട്ടനെ ഞാനിന്ന് വിളിച്ചത് 4 തവണ. 4 തവണയും കിട്ടാതെ വന്നപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു. പൊന്നാരമോൻ ഇനിയും എത്തിയിട്ടില്ലെന്നാ അമ്മയുടെ മറുപടി. നേരിട്ട് പറയാൻ പാകത്തിൽ ഇന്ന് 2 സംഭവങ്ങളുണ്ടായി. പക്ഷേ ആളെ കിട്ടണ്ടേ, അതുകൊണ്ട് ഡയറിയിൽ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നു. ഒന്നാം സംഭവം ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ്. വയറിനടിഭാഗത്തായി വേദന പോലെ എന്തോ. ശ്രദ്ധിച്ചപ്പോ വേദനയല്ല, ചെറുമാതിരി തട്ടും ബഹളവും. ഈ ഓർക്കസ്ട്രയ്ക്ക് മുമ്പ് സംഗീതോപകരണങ്ങളുടെ തട്ടുമുട്ടൊക്കെ ഇല്ലേ, അതുപോലെ. ജയേട്ടൻ്റെ ചക്കിമോളുടെ ചവിട്ടും കുത്തുക. 4-5 മിനിറ്റ് പ്രതിഷേധിച്ച് തളർന്നപ്പോ അവളെ വീണ്ടും ചുരുണ്ടുകൂടി ഉറങ്ങിയെന്ന് തോന്നുന്നു. 2. വൈകിട്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് ജാൻസിയില്ലേ, അവൾ എഴുതിയ നാടകം കോളേജിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. വല്ലാത്തൊരു നാടകമായിരുന്നു അത്. നാടകം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. ജാൻസിക്കിനിയും പ്രസംഗങ്ങളും പരിപാടിയും ഒക്കെ ബാക്കിയുണ്ട്. കക്ഷി ഇനി എത്തിയിട്ടില്ല.

0: വല്ലാത്തൊരു നാടകമായിരുന്നു അത്. നാടകം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. ജാൻസിക്കിനിയും പ്രസംഗങ്ങളും പരിപാടിയും ഒക്കെ ബാക്കിയുണ്ട്. കക്ഷി ഇനി എത്തിയിട്ടില്ല. പിന്നെ എന്തുണ്ടവിടെ? ഇവിടെ ഓഫീസിലെ കാര്യങ്ങൾ നന്നായി പോകുന്നു. നിഷ്കളങ്കരാണ് ഇവിടുത്തുകാർ, തുറന്ന പ്രകൃതക്കാർ. ഇടപഴകാനൊക്കെ നല്ല രസമാണ്. ഓഫീസിലും അതെ. ഒന്നും ചെയ്യാനില്ലാതെ വിരസങ്ങളായ വൈകുന്നേരങ്ങളും അവധി ദിവസങ്ങളുമാണ് സഹിക്കാനാവാത്തത്. വായന തന്നെ ശരണം. പിന്നെ ജേട്ടൻ പറഞ്ഞ പോലെ ഞാനെൻ്റെ കവിത എഴുത്ത് തിരിച്ചു പിടിച്ചു. ഈ ഡയറിയുടെ മറതലയ്ക്കിൽ നിന്ന് ഞാൻ എൻ്റെ കവിതകൾ വെച്ച് പിടിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
1: ഹായ് ശാലിനി.
0: ആ
1: എന്താ ഇങ്ങനെ ഇരുന്ന് കാര്യമായിട്ട് എഴുതുന്നത്?
0: ഹേയ്, വെറുതെ ഡയറിയിൽ ഓരോന്ന്.
1: സമയത്ത് തിരിച്ചെത്തിയല്ലോ അല്ലേ എല്ലാവരും? നാടകം കഴിഞ്ഞിട്ടും കുറേ പണിയുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകരുടെ ഒരു ഗ്യാതറിങ്ങും മറ്റും. പിന്നെ അടുത്ത ആഴ്ച ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. ശാലിനി നാടകത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: കൊള്ളാം, നാടകം കഴിഞ്ഞത് ഞാൻ വന്ന് നാടകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് മറന്നോ?
1: ഇതാ ഞാനൊരു കാര്യം ആദ്യേ പറഞ്ഞേക്കാം. ഒഴുക്കൻ മട്ടിലുള്ള അഭിപ്രായ പ്രകടനം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേണ്ടത് അനലറ്റിക്കലായ ഡീറ്റെയിലായ ഒന്നാണ്.
0: അയ്യോ, എനിക്കതിനുള്ള ത്രാണിയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നാടകത്തിനകത്തെ ചരിത്രവും പൊളിറ്റിക്സും ഒന്നും എനിക്ക് വേണ്ടത്ര പിടിയിട്ടില്ല കേട്ടോ. പക്ഷേ അവതരണം ശക്തമായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റും.
1: ഈ നാടകം ഇവിടെ കളിച്ചത് ശരിക്കും ബോധപൂർവമാണ്. ഇരകളുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് നിശ്ചയമായും ഇതിനുണ്ട് താനും. പിന്നെ ചരിത്രത്തെ കൂട്ടുപിടിച്ചത് അത് മനുഷ്യ മനസാക്ഷിയെ ഞടുക്കിയ ചില വംശഹത്യകളെ കുറിച്ചൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സമാനമായ കൂട്ടക്കുരുതിയാണ് ഇവിടെയും എന്ന് ധ്വനിപ്പിക്കാനാണ്.
0: മനസ്സിലായില്ല.
1: നാടകം ശ്രദ്ധിച്ചില്ലേ? ചെള്ള് കളയാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ വിഷവാതകം പമ്പ് ചെയ്തത്. ഓക്കെ, ദാരിദ്ര്യം അതുപോലെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ മാറ്റാൻ എന്ന വ്യാജേനയാണ് ഇവിടെ വിഷം തളിക്കുന്നത്. രണ്ടിടത്തും വംശഹത്യക്കായിട്ട് ഉപയോഗിച്ചത് കീടനാശിനിയാണ് എന്നതാണ് നാടകത്തിന്റെ ഹൈലൈറ്റ്.
0: ജാൻസിയെ പോലെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് അറിയാത്തത് കൊണ്ടാവാം. ചിലയിടത്തൊക്കെ എനിക്കത്ര പിഴയിട്ടില്ല കേട്ടോ. ഈ ടി വിയിലും പേപ്പറിലും കാണുന്ന അറിവേ എനിക്കുള്ളൂ.
1: ശാലിനി ഒരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു അടുത്ത സാറ്റർഡേ എൻ്റെ കൂടെ ഒന്ന് വരൂ. ഈ കീടനാശിനി കൊണ്ട് അഫക്റ്റഡ് ആയ ഒരു ഗ്രാമത്തിലേക്ക് പോവാം നമുക്ക്. സ്വർഗത്തിലേക്ക്.
0: സ്വർഗത്തിലേക്കോ?
1: സ്വർഗത്തിലേക്ക് എന്ന് കണ്ട് ഞെട്ടണ്ടാ, അതാണ് ആ ഗ്രാമത്തിന്റെ പേര്. സാറ്റർഡേ അവിടെ ഒരു ക്യാമ്പുണ്ട്.
0: സാറ്റർഡേ അല്ലേ, കുഴപ്പമില്ല. എനിക്കാണ് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞ് മടുത്തു. യാത്രകൾ കുറയ്ക്കണമെന്ന് ഡോക്ടറുടെ ഉത്തരവുണ്ട്. എന്നാലും ഞാൻ വരാം.
1: യാത്ര ബുദ്ധിമുട്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. നമുക്കായി മാത്രം ഒരു കാറ് വരും. അമ്മയും പിന്നെതാ ഇതിനകത്തിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞുമാവയും ഭദ്രമായി തിരിച്ചെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശാലിനി ഞാനൊരു കുളി പാസാക്കട്ടെ കേട്ടോ, നേരെ ഒത്തിരി വൈകി. ഓക്കെ.
0: കാലടിയിൽ പൂമരങ്ങളും കണ്ണീരിൽ പവിഴമുത്തുകളും മൊഴികളിൽ മാണിക്യങ്ങളും വിരിയിക്കുന്ന മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി. എൻ്റെ വഴികളെ നിങ്ങൾ ചില്ലതോറും ഇളവയിൽ തൊട്ടിലിട്ട് തന്നു. ഇളം തളിരുകൾ കിടക്ക വിരിച്ചു, കറുകകൾ കുഞ്ഞുടുപ്പുകൾ തുന്നി, കിളിത്തൂവലുകൾ കുഞ്ഞു വിശറി വീശി, കിളിത്തൂവലുകൾ കുഞ്ഞു. എല്ലാം മുളയ്ക്കുന്ന കാലം, എല്ലാറ്റിലും പാലൂറും കാലം, കായകൾ മധുര കനികളാവും കാലം, കനിക്കുള്ളിൽ വിത്തുകൾ ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം. എൻ്റെ, നമ്മുടെ, നമ്മുടെ മാത്രം വസന്തകാലം, വസന്തകാലം.
2: ഹലോ, യെസ്, അതെ, സി ഐ ജെ പ്രസാദ്. ആരാ? ജാൻസിയോ? ഏത് ജാൻസി? ഓ ഓ, ശാലിനിയുടെ റൂംമേറ്റ്. ശാലിനി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അവളെ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓ മൈ ഗുഡ്നസ്, ഏത് ഹോസ്പിറ്റലിൽ? കുഴപ്പമൊന്നുമില്ല, അതെ ഇന്ന് രാത്രി തന്നെ വരാം.

0: മലബാർ എക്സ്പ്രസ്സിൽ. ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ എമർജൻസി ക്വാർട്ടർ റിലീസ് ചെയ്തോളാം. പിന്നെ ഞാൻ എത്തും വരെ ജാൻസി ഒന്ന് കെയർ ചെയ്യണേ. ഓക്കെ ഓക്കെ ജാൻസി.
1: Your attention please. Train numbers 16629 Malabar Express from Trivandrum to Mangalore will leave shortly from platform number 1.

0: ഹലോ, ജയപ്രസാദ് അല്ലേ? പോലീസിലെ?
1: അതെ.
0: എന്നെ ഓർക്കുന്നുണ്ടോ?
1: ഇല്ല, മനസ്സിലായില്ല.
0: ഞാൻ ജോസഫ്, കെ ജെ ജോസഫ്. ഇപ്പം പിടികിട്ടിയോ?
1: സോറി, ഇല്ല കേട്ടോ, എനിക്ക് പിടികിട്ടിയില്ല.
0: ഞാനും കുറച്ചു കാലം പോലീസിലുണ്ടായിരുന്നു. പോലീസ് അക്കാദമിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, 93 ബാച്ചില്.
1: അത് ശരി. ഇപ്പൊ എവിടെയാണ്? ലോ ആൻഡ് ഓർഡർ തന്നെയാണോ?
0: ഏയ്, ഇല്ല, ഞാൻ പോലീസ് വിട്ടു, റിസൈൻ ചെയ്തു.
1: വൈ?
0: ജയൻ അറിയാലോ, മടുത്തിട്ടാ. മോളിൽ നിന്നും കീഴേ നോക്കിയുള്ള ഹരാസ്മെന്റ്, തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ ഹ്യൂമിലിയേഷൻസ്, ഒരു വക ആത്മാഭിമാനമുള്ളവർക്ക് യോജിച്ചു പോകാൻ വലിയ പാടാ. വിട്ടു. പിന്നെ ആകെ ഒരു മനസമാധാനമുള്ളത്, ഒരു യൂസ്ലെസ് രാഷ്ട്രീയക്കാരനെ സ്വകാര്യത്തിൽ വിളിച്ച് രണ്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ രാജിവെച്ചൊഴിഞ്ഞത്.
1: അത് ശരി. ഇപ്പൊ എന്താ പരിപാടി?
0: കൃഷി, പിന്നെ ഒരു ഇച്ചിരി തോട്ടം. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൃഷിക്കാരാന്നേ.
1: കൃഷി കൊണ്ടൊക്കെ എങ്ങനെ ഇപ്പം? ബുദ്ധിമുട്ടാവില്ലേ? കാണുന്നില്ലേ ടിവിയിലും പേപ്പറിലും കൃഷി ചതിച്ചു എന്നും കർഷകർ ആത്മഹത്യ ചെയ്തു എന്നും ഒക്കെ?
0: അപ്പം വക കിട്ടിയ മുതലുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അപ്പനുണ്ടാക്കിയതിൻ്റെ 10 ഇരട്ടി കൃഷിഭൂമി ഇപ്പം എനിക്കുണ്ട്. പിന്നൊരു കാര്യം പറയാം, മനുഷ്യന്മാർ തമ്മി തമ്മി ചതിക്കുന്ന പോലൊന്നും ഈ കൃഷി ചതിക്കത്തില്ലെന്നേ.
1: അത് ശരി.
0: പിന്നെ വേറെ നോടിയുണ്ട്, ഈ കൃഷി ആഫീസർമാർ പറയുന്നത് കേട്ട് കൃഷി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കൃഷിയിൽ എനിക്ക് എൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട്, ചില നാട്ടുരീതികൾ.
1: ഇതിപ്പോ എങ്ങോട്ടാ യാത്ര?
0: ഒന്ന് മംഗലാപുരം വരെ. ഈ ഷിമോഗയിൽ കുറച്ച് കാപ്പിത്തോട്ടം ഒത്തു വന്നിട്ടുണ്ട്, പോയി ഒന്ന് മുട്ടി നോക്കണം. ജയനങ്ങോട്ടാ?
1: ഞാനൊന്ന് കാസർഗോഡ് വരെ. മിസ്സിസ് അവിടെയാ വർക്ക് ചെയ്യുന്നത്, സുഖമില്ലാന്ന് അറിഞ്ഞ് പോവാണ്.
0: ഓ ശരി എന്നാ. ഞാൻ അപ്പുറത്തെ ബെർത്തില്ല.
1: ഓ,
0: നന്നായി ഉറങ്ങണോന്നൊക്കെ കരുതി ആ മലബാറിന് ബുക്ക് ചെയ്ത്, പക്ഷെ ഉറക്കമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല.
1: അതെന്താ?
0: ജയ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഈ കോച്ച് ഏതാണ്ട് മൊത്തമായി വടക്കുന്നുള്ള കൊച്ചുങ്ങളും തള്ളമാരുമാ. അറിയത്തില്ലേ, ക്യാൻസർ കേസുകള്, ഈ RCC ട്രീറ്റ്മെന്റും കഴിഞ്ഞുള്ള തിരിച്ചു വരവാ. ഇനിയിപ്പൊ പുലരും വരെ കരച്ചിലും നിലവിളിയും ലൈറ്റ് ഇടലും ഒക്കെ തന്നെ ആയിരിക്കും. ആലോചിച്ച വലിയ കഷ്ടം തന്നെയാ കാര്യം. എന്ന് വെച്ച് കാശ് കൊടുത്ത് വണ്ടിയിൽ കയറുന്നവർക്ക് കിടന്നുറങ്ങണ്ടായോ?

ഇരുളും വെളിച്ചവും കൊണ്ട് പതിവ് പോലെ ആരോ ഈ പാതയും ഉണ്ടാക്കി. ദൂരങ്ങൾക്ക് അകലങ്ങൾക്ക് അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി, അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി. എന്നാൽ ആളിരമ്പങ്ങളും കൊടിമരങ്ങളും അധികാരമന്ദിരങ്ങളും ഒരിടത്ത് അവിടുന്ന് കിതച്ചോടുന്നു. കറുപ്പും തിണർപ്പുമായി നെറ്റിയിൽ പാപക്കനലുള്ള ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ആളനക്കമില്ലാത്ത വേദന മാത്രം ഉണർന്നിരിക്കുന്ന, മരണം ചിറകും കൊക്കും ഒതുക്കി കാത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ദൈവത്തിൻ്റെ കണക്കുകൾ പിഴയ്ക്കുന്ന യാത്ര, ഒരിടത്തും നിർത്താതെ ഇരുണ്ട ഏകാന്തമായ ഡ്രാക്കുളക്കോട്ടയിലേക്ക് ഓടുന്ന പഴയ കുതിരവണ്ടിയുടെ യാത്ര, പഴയ കുതിരവണ്ടിയുടെ യാത്ര.

ഹലോ ഹലോ, ആ അമ്മേ, ഞാനിവിടെ എത്തി. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഏയ്, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു വല്ലായ്മ ഉണ്ടെന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ ശാലിനിയുടെ റൂംമേറ്റൊക്കെ ഉണ്ട്. ഒന്നുമില്ലയെന്ന് പറഞ്ഞില്ലേ?

0: ഞാൻ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും മലബാർ എക്സ്പ്രസ്സിന്. ഓ, ശാലിനി ഉണ്ടാവും, കുറച്ച് നാൾ ലീവ് എടുക്കാം. ഇല്ലാന്ന് പറഞ്ഞില്ലേ, അമ്മ അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടല്ലേ. അമ്മ ഫോണൊന്ന് താഴെ വെച്ചേ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. അമ്മയാ, അമ്മയ്ക്ക് ശാലിനി ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരേ ആദ്യയാ. അതിനിടയാ ഇങ്ങനെ. ജാൻസി എവിടെ പറഞ്ഞു നിർത്തിയത്? എന്താ ശരിക്കും ഉണ്ടായത്?
1: അത് ഞാൻ പറഞ്ഞില്ലേ സർ, സാറ്റർഡേ സ്വർഗം ഗ്രാമത്തിൽ എത്തുന്നത് വരെ അവൾ ശരിക്കും ഉല്ലാസവതിയായിരുന്നു. പാട്ടും കവിതയും സംസാരവും ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ വീടുകളിൽ കയറി വിക്ടിംസ് ആയ കുട്ടികളെ കണ്ടതും അവൾ ആകെ അപ്സെറ്റായിപ്പോയി. ആക്ച്വലി സർ, പിന്നീട് അവൾ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, അവിടെ ചെറുതായി ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും തിരിച്ചെത്തുമ്പോ ഇവളിങ്ങനെ വൊമിറ്റ് ചെയ്ത് ടയേർഡായിട്ട് കാറിനകത്ത് മൂടിപ്പോച്ചിരിക്കുക. വരണ വഴിയിൽ ഹോസ്പിറ്റലിൽ പോവാൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവള് കൂട്ടാക്കിയില്ല. റെസ്റ്റ് എടുത്താലൊക്കെ മാറുന്ന അവള് പറഞ്ഞ്, പക്ഷെ ആ രാത്രി അവൾ ഉറങ്ങിയിട്ടേയില്ല. ഞാൻ ഉണർന്ന് നോക്കുമ്പോഴൊക്കെ ഇവള് ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡിസ്റ്റർബ് ചെയ്തുമില്ല, പക്ഷെ രാവിലെ ആവുമ്പോഴേക്കും പനിയായി, വൊമിറ്റിംഗ് ആയി. കാരിയിങ് അല്ലേ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് മേറ്ററിന് ഒത്തിരി അങ്ങ് പേടിയായിപ്പോയി. അങ്ങനെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്തതും സാറിനെ വിളിച്ച് പറഞ്ഞതും ഒക്കെ. പക്ഷേ ടു ബി ഫ്രാങ്ക്, ശാലിനി ഇത്രയും സെന്റിമെന്റലാണ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. വേണ്ടായിരുന്നു.
0: അതെ, വേണ്ടായിരുന്നു. ആള് വളരെ സെൻസിറ്റീവ് ആയ കക്ഷിയാണ്.
1: കരളുറപ്പുള്ളവർ പോലും തകർന്നു പോവും സർ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ട. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട്, അവൻ ഡോക്ടർ ആശ ജെയിംസ്. ശരിക്കും വളരെ ബോൾഡായിരുന്നു കക്ഷി. പക്ഷേ തൻ്റെ കയ്യിലൂടെ ഭൂമിയിലേക്ക് പുതുതായി കടന്നു വരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുടെ രൂപവും അവസ്ഥയും കണ്ടിട്ടുണ്ടല്ലോ സർ, തകർന്നു പോയ മാംസപിണ്ഡങ്ങൾ പോലുള്ള മനുഷ്യ കുഞ്ഞുങ്ങളാ. ചലനമറ്റ, കരയാൻ പോലും ആകാത്ത ദുരന്ത ജന്മങ്ങൾ. അവൾ കുറേ പിടിച്ചു നിന്നു, പക്ഷെ പിന്നീട് റിസൈൻ ചെയ്ത് മറ്റെവിടെയോ പോയി. അതുപോട്ടെ, സാറിനെ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ജാൻസി. ഭാഗ്യത്തിന് രാത്രി വണ്ടിക്ക് റിസർവേഷൻ ശരിയായിട്ടുണ്ട്.
1: ഇങ്ങനെ ഒരു അവസ്ഥയിൽ യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ശരിക്കും സർ, ശാലിനിയെ ഇവിടെ ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
0: അത് വേണ്ട ജാൻസി. ജാൻസി കേട്ടതല്ലേ, അവിടെ അമ്മയുടെ ആദി പോയേ പറ്റൂ.
1: ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?
0: അയ്യോ, ഒന്നും വേണ്ട ജാൻസി. ഇപ്പോൾ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്താൽ മതി. ഫൈറ്റ് ചെയ്യണം, ഫലം ഉണ്ടാവും.
1: അതെ സർ, ഫൈറ്റ് ചെയ്യാതെ പറ്റില്ല. ഒന്നും അറിഞ്ഞുകൂടാത്ത പാവങ്ങളാണ് സർ. ഇവരുടെ നിഷ്കളങ്കതയ്ക്കും അജ്ഞതയ്ക്കും മീതെ കൂടിയാണ് വിഷം നിറച്ച ഹെലികോപ്റ്ററുകൾ മുരണ്ട് പറന്നത്. ഇവരെ നമ്മളിൽ ചിലരെങ്കിലും സപ്പോർട്ട് ചെയ്തേ പറ്റൂ.
0: ശരിയാണ് ജാൻസി പറഞ്ഞത്.
1: സർ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി ഉറക്കം വിട്ട് കാണുമോ എന്തോ, ഞാൻ അവളെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
0: ശരി
1: സർ. ഏത് ട്രെയിനാ റിസർവ് ചെയ്തേ?
0: മലബാർ എക്സ്പ്രസ്സിനാ.

സന്ധ്യയ്ക്ക് അവസാനത്തെ അന്ത്യത്തിരുനാളവും കിടത്തിക്കാറ്റ് കറുത്ത ഒരു പുഴ പോലെ ഇരുട്ടിനെ എൻ്റെ മുന്നിലെത്തിക്കും പോലെ നിന്നെ തേടി ഏതോ വൻകോട്ടയുടെ ഉറഞ്ഞ നിശബ്ദതയിലും മഞ്ഞുകട്ടകൊണ്ട് പണിത ഏകാന്തതയുടെ തടവുമുറികളിലും ദുസ്വപ്നങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തും പോലെ പേടി പേടി രക്തമുറയിക്കുന്ന അജ്ഞാത ഭീതി

0: ഇപ്പോ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ?
1: ഇല്ല.
0: എ സി കൂടുതലാണോ? ബ്ലാങ്കറ്റ് എവിടെ ഉണ്ട്?
1: ഇല്ല, പ്രശ്നമില്ല.
0: ട്രെയിൻ വിട്ടതും അമ്മ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആകെ ടെൻഷനില്ല. നിന്നെയും കൊണ്ടുപോയിരുന്നു എന്നറിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ട്.
1: അല്ല ചേട്ടാ, ഈ മനുഷ്യരെന്താ ഇങ്ങനെ?
0: എന്താ എന്താ നീ പറഞ്ഞത്?
1: സുന്ദരമായതിനൊക്കെയും അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ ഈ മനുഷ്യർക്ക് എന്താ ഇത്ര ഉത്സാഹം?
0: നീ എന്താ ഈ പറഞ്ഞു വരുന്നത്?
1: ഞാനന്ന് പോയി കണ്ട ഗ്രാമം

0: ഉണ്ടല്ലോ ചേട്ടാ, സ്വർഗം എന്നതിന്റെ പേര്, പേര് പോലെ തന്നെയായിരുന്നു അത്ര ആ ഗ്രാമം.
1: നീ ഇപ്പോഴും അവിടെ തന്നെയാണോ?
0: ആ കുട്ടികളുണ്ടല്ലോ ചേട്ടാ, അവരെന്റെ കൂടെ തന്നെ പോകുന്നത് പോലെ കൺമുമ്പിൽ ഇപ്പോഴും അവരാ. വീർത്ത് തടിച്ച തല, പുറത്തേക്ക് തൂങ്ങിയാടുന്ന നാവ്, പീല കെട്ടിയ കണ്ണുകളിൽ ചിരിയും നിലവിളിയും ചേർന്നൊരു പ്രത്യേക ഭാവമുണ്ട്. ആരും തകർന്നു പോവും.
1: അവിടെ പോകുന്നതിന് മുമ്പ് നിനക്ക് എന്നൊന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു? സമ്മതിക്കില്ലായിരുന്നു ഞാൻ.
0: ഞാൻ പോയില്ലെങ്കിലും അവരൊക്കെ അതേ അവസ്ഥയിൽ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ?
1: ഞാൻ അതല്ല പറഞ്ഞത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. എന്നിട്ടാണ് കാണരുതാത്ത കാഴ്ചകളിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി നീ പോയത്. അടുത്ത തവണ ചെക്കപ്പിന് പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഡോക്ടറോട് എല്ലാം.
0: എനിക്കും കാണണം ഡോക്ടറെ, എനിക്കും പറയണം ഡോക്ടറോട്.
1: അതെ, ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത്. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്.
0: പൂക്കളെയും പൂമ്പാറ്റകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ എന്തേ ഇത്ര സന്തോഷം തോന്നാൻ? ജേട്ടനെ ആലോചിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കതയുടെ സൗന്ദര്യമല്ലേ അത്? ആ സൗന്ദര്യത്തിന് മീതെയാണ് വിഷമഴ പെയ്തിറങ്ങിയത്. പണം എങ്ങനെയാ ജേട്ടാ സർവ്വതിനും മീതെ ഇത്ര ആധിപത്യം നേടിയെടുത്തത്?
1: ഞാൻ എന്താ പറയുക, ഞാനിവിടെ സ്റ്റേഷനിലിരുന്ന് കാണുന്നതല്ലേ ഓരോ ദിവസവും. കള്ളു കുടിക്കാൻ 500 രൂപയ്ക്കായി ഗർഭപാത്രം ചവിട്ടി ഉടച്ച് സ്വന്തം അമ്മയെ കൊന്നവന് ജാമ്യത്തിലിറക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്ന ചെകുത്താന്മാരുടെ നാടാണിത്.
0: ചെകുത്താന്മാരുടെ ഈ സ്വന്തം നാട്ടിലേക്കാണോ ജേട്ടന്റെ ചക്കിമോൾ വന്ന് പിറക്കേണ്ടത്? നേരും നിറയും കെട്ട ഈ കാലത്തിലൂടെയാണോ നമ്മുടെ ചക്കിമോൾ വളർന്ന് വലുതാവേണ്ടത്?
1: അങ്ങനെ നോക്കിയാൽ എങ്ങനെയാ, നമുക്ക് നമ്മുടേതായ ഒരു കുഞ്ഞു ലോകമില്ലേ? അവിടെ നാം നമ്മുടേതായ കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തണ്ടേ? അതിനായി നാം ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിച്ചു കൂട്ടിയില്ലേ? ഒരുപക്ഷെ എന്നെക്കാളും നീ ഇങ്ങനെ കാര്യങ്ങളെ സെൻസിറ്റീവ് ആക്കി ഇത്രയും എക്സാജുറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
0: ഇവിടെ എവിടെ എക്സഗ്രേഷൻ? ജേട്ടൻ പോയി ഒന്ന് കാണണം ആ കുഞ്ഞുങ്ങളെ. ജേട്ടൻ പത്രത്തിൽ ഫോട്ടോകൾ കണ്ടു കാണും, ടി വിയിൽ വിഷൽസ് കണ്ടു കാണും, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടത് യഥാർത്ഥ അവസ്ഥകളാ. നമ്മളെപ്പോലെ ശ്വസിക്കുകയും ഹൃദയമിടിക്കുകയും ചെയ്യുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണുകളിലെ നിശബ്ദമായ കരച്ചിൽ, കണ്ണീര് വറ്റിയതിനാൽ അത് പ്രതിഫലിക്കുന്നുണ്ടാവില്ല. ഹൃദയം പിളർത്തുന്ന വേദനകൾ ചലനമറ്റ അവരുടെ ശരീരം വെളിപ്പെടുത്തുന്നുണ്ടാവില്ല. ഇതൊന്നും അതിശയോക്തി അല്ല ജേട്ടാ. നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തൊക്കെയോ ജേട്ടാ ചെയ്തു കൂട്ടുന്നത്.
1: നീ ഇപ്പൊ പറഞ്ഞതിനൊക്കെ ശരിവെക്കുന്ന ഒരാളോട് തർക്കിക്കേണ്ട കാര്യം എന്താ? ഐ നോ യുവർ ഫീലിംഗ്സ് ആൻഡ് ഐ എം വില്ലിംഗ് ടു ഷെയർ ഇറ്റ്.
0: അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു തീരുമാനം, അതുകൂടി ജേട്ടൻ ശരിവെക്കണം, അതുകൂടി എൻ്റെ ജേട്ടൻ പങ്കുവെക്കണം. ജേട്ടൻ്റെ സമ്മതം കൂടി വേണം എനിക്കതിന്.
1: എന്താ നിന്റെ തീരുമാനം?
0: നമുക്ക് നമ്മുടെ ചക്കിമോൾ വേണ്ടാന്ന് വെച്ചാലോ?
1: ശാലിനി,
0: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ടാന്ന്.
1: നിനക്ക് ഭ്രാന്താണ്.
0: സ്നേഹവും സംഗീതവും സൗന്ദര്യവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമെന്ന് ജയേട്ടൻ പ്രതീക്ഷിക്കുന്ന ചക്കിമോൾ, ഒരുപക്ഷെ ഞാൻ അവിടെ കണ്ട കുഞ്ഞുങ്ങളെ പോലെ മിണ്ടാനാവാതെ അനങ്ങാനാവാതെ വെറും മാംസപിണ്ഡമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലോ? എനിക്ക് വയ്യ ജയേട്ട.
1: ശാലിനി, നീ എന്തായി പറയുന്നത്? ഇത്രയും കാലത്ത് നമ്മുടെ കാത്തിരിപ്പ്, ചികിത്സ, പിന്നെ അമ്മ. നോ, ഞാൻ സമ്മതിക്കില്ല. ഇത് ഭ്രാന്താണ്, തനി ഭ്രാന്ത്, നട്ടഭ്രാന്ത്.
0: അതെ, എനിക്ക് ഭ്രാന്താ. ഒരു ഭ്രാന്തിയുടെ മകളുടെ അച്ഛനാവണോ ചേട്ടന്? ചലനോ അനക്കോ ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ അച്ഛനാവണോ ചേട്ടന്?
1: ശാലിനി,

0: ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്. എന്താ സബു, സ്റ്റേഷന്റെ പുറത്തൊരു ആൾക്കൂട്ടം ബഹളവും?
0: പോലീസ് സ്റ്റേഷൻ മാർച്ചെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാര് മുദ്രാവാക്യം വിളിക്കാനുണ്ടായിരുന്നു. വിഷ്വൽ മീഡിയാസ് ഒക്കെ വന്നു പോയതോടെ എല്ലാവരും പിരിഞ്ഞുപോയി.
1: എന്താ പ്രശ്നം
0: സർ? അതാ തിരുവല്ലം പെൺകുട്ടിയുടെ മർഡർ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്.
1: എന്താടോ ഈ വേണ്ട രീതി? ഞാൻ പിന്നെ കുറച്ച് ദിവസം ലീവിലായിരുന്നല്ലോ. എന്തായി ആ കേസ്
0: സർ? അത് ആദ്യം കരുതിയതുപോലെ മോട്ടീവ് കളവല്ല.
1: പിന്നെ
0: അതൊരു റേപ്പ് കേസ് കൂടിയാണ്, ബലാത്സംഗം, പിന്നെ കൊല.
1: വാട്ട്, ഇത്ര ചെറിയ കുട്ടിയോ?
0: അതെ സർ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ വൈകിയാണ് കിട്ടിയത്.
1: എന്നിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് എത്രയും വരെയായി? ഇന്നിവിടെ മാർച്ചൊക്കെ നടന്ന സ്ഥിതിക്ക് എസ് പി ഓഫീസിൽ നിന്ന് വിളിയുണ്ടാവും.
0: ഇളയച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു തോട്ടിലാണ് ബോഡി കണ്ടത്. കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടത് കിട്ടി.
1: ഓ,
0: അന്ന് വൈകിട്ട് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി, ആളൊരു കഞ്ചാവ് പാർട്ടിയാണ്, ഈ കുട്ടിയോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടവരുണ്ട്.
1: എന്നാ പിന്നെ അതങ്ങ് ഫൈനലൈസ് ചെയ്ത് ക്ലോസ് ചെയ്തൂടെ?
0: അതല്ല സർ, എത്രയായിട്ടും അവനത് ഏറ്റെടുക്കുന്നതേയില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റു ചിലരെ ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, നാലഞ്ചെണ്ണത്തിന് പൊക്കി അകത്തിട്ടിട്ടുമുണ്ട്, ചിലയിടത്തൊക്കെ ചില ലൂപ്പ് ഹോൾസ്. സത്യം പറഞ്ഞാൽ ഞാൻ സാറ് വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാറ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു.
1: നോക്കട്ടെ, ആദ്യം മേശപ്പുറത്ത് ഈ ഫയലുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ടാകാൻ ചോദ്യം ചെയ്യൽ.
0: ഓക്കെ സാർ.

0: ഇതെന്താ ചേട്ടാ ഇത്രയും വൈകിയേ? പറഞ്ഞുവിടായിരുന്നോ?
1: അമ്മ ഉറങ്ങിയോ?
0: കുറേ കാത്തിരുന്നു, പിന്നെ കിടന്നു. പാവം. അല്ല, ജേട്ടന്റെ കൈക്ക് ഇതെന്താ പറ്റിയേ?
1: ഏയ്, ഒന്നുമില്ല.
0: ഒന്നുമില്ലാതെ പിന്നെ എന്താ ഈ ബാൻഡേജ്?
1: ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
0: ക്ലബിൽ പോയിരുന്നു അല്ലേ?
1: ആ,
0: അതറിയാനുണ്ട്. ഉപേക്ഷിച്ച പഴയ ശീലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയാണല്ലേ.
1: നീ ഇങ്ങനെ ഉച്ചയിടല്ലേ, അമ്മ ഉണർത്തണ്ട.
0: ആ സീസൺ സക്രിയാസ് നിർബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ?
1: ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല.
0: പിന്നെ
1: ഒറ്റയ്ക്കാ, തനിയെ.
0: തനിച്ച്?
1: തനിച്ച്.
0: എന്താ ജേട്ടാ, എന്താ പറ്റിയത്?
1: ഉള്ളിലൊരു നല്ല ക്രിമിനൽ ഉണ്ടെങ്കിലേ മികച്ചൊരു പോലീസുകാരനാവാൻ പറ്റുമെന്ന് ഇന്നെനിക്ക് ബോധ്യമായി.
0: എന്താ പറഞ്ഞേ?
1: നാളെ ഒരുപക്ഷെ വായിക്കാം പത്രത്തില് ലോക്കപ്പ് മർദ്ദനം എന്നുള്ള തലക്കെട്ടിൽ. ഒരുപക്ഷെ എൻ്റെ സർവീസിൽ ആദ്യമായിട്ട് എനിക്കാകെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. തകർന്നിട്ടുണ്ടാവും ആ റാസ്കലിൻ്റെ താടിയിൽ. അതിൻ്റെ എൻ്റെ കയ്യിലേ കെട്ട്.
0: ഇതെന്താ ഇങ്ങനെ ഇടിച്ചും തൊഴിച്ചും കേസ് തെളിയിക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ ജയേട്ടന്.
1: അവൻ കുറ്റം സമ്മതിച്ചതിന് ശേഷമാണ് അതുണ്ടായത്. അത്രയ്ക്ക് കൊടിയ കുറ്റമാണ് ആ കഴിവരുടെ.
0: ജയേട്ടാ, ജയേട്ടനൊന്ന് തെളിച്ച് പറ.
1: നശിച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തെ. കാലത്തു മുതലേ ആ തിരുവല്ലം കേസിന്റെ പിറകെയായിരുന്നു.
0: കഷ്ടമുണ്ടാ മോളുടെ കാര്യം. ചാനലുകൾ അതിങ്ങനെ ആഘോഷിച്ച് തിമിർക്കാണ്.
1: ശവന്തിനികള്.
0: എന്നിട്ട് എന്തായി? അത് ആ തെങ്ങേറ്റക്കാരൻ തന്നെയല്ലേ? അയാളത് സമ്മതിച്ചോ? കുറ്റം ഏറ്റുവോ?
1: കാശും സ്വാധീനവും ഇല്ല എന്നുള്ളത് കൊണ്ട് ചെയ്യാത്ത കുറ്റം അയാൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ?
0: അയാളല്ലാതെങ്കിൽ പിന്നാരാ?
1: അയാളല്ലാതെന്ന് ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ചോദ്യത്തിൽ എനിക്ക് ബോധ്യമായിരുന്നു. യഥാർത്ഥ പ്രതി എല്ലാ കേസിലും എന്നതുപോലെ പരസ്പര വിരുദ്ധങ്ങളായ സ്വന്തം മൊഴികളിൽ കുരുങ്ങി നിവൃത്തിയില്ലാതെ ഒടുവിൽ കുറ്റം സമ്മതിച്ചു.
0: ആരാ അത്? ആരാ ദ്രോഹം ചെയ്തെ?
1: ചത്ത പെങ്കുച്ചിന്റെ സ്വന്തം ഇളയച്ചൻ.
0: എന്റെ ദൈവമേ,
1: ഇളയച്ചൻ എന്താ തന്നോട് ചെയ്തു കൂട്ടിയതെന്ന് പോലും നിശ്ചയം ഉണ്ടായിരിക്കില്ല. പൊടിമോൾക്ക് ഇളയച്ചൻ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞോടി ആ കുഞ്ഞിനെ. അവൻ കഴുത്ത് ഞരിച്ച് കൊന്ന് മാലിന്യം ഒഴുകുന്ന തോട്ടില് മിസ്സായി പിടിച്ചു മാറ്റിയില്ലെന്ന് എനിക്ക് കൊന്നുപോയനെ ഞാൻ. അത്തന്തയില്ലാത്തവനെ

0: റിലാക്സ് ചെയ്യട്ടാ, റിലാക്സ്. എന്താ ഞാൻ പറയുക, എന്തൊരു കാലമായത്. ആ അത് വിട് ജയേട്ടാ, കൈ എങ്ങനെ, വേദനയുണ്ടോ?
1: ചെറുതായിട്ട്.
0: ഞാൻ പോയി ഭക്ഷണം എടുത്ത് വെക്കട്ടെ, കുളിക്കാൻ ചൂടുവെള്ളം വേണം.
1: വേണ്ട, ഒന്നും വേണ്ട. ആ നല്ല ക്ഷീണമുണ്ട്, ഒന്നുറങ്ങണം എനിക്ക്.

0: ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു കിടന്നിട്ട് എന്താ, ഉറക്കം വരുന്നില്ലേ?
1: ആകെ ഒരുമാതിരി തല പെരുക്കുന്നത് പോലെ.
0: സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ മനസ്സിന്ന് വിട്ടുകള ചേട്ടാ.
1: വിട്ടുകളയെന്ന് പറഞ്ഞാൽ അത് പോകണ്ടേ?
0: നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കിടക്കാം. പിന്നെ കേസിനും തിരക്കിനും ഇടെ എൻ്റെയും ചക്കിമോളുടെയും കാര്യം ചെയ്യട്ടെ, മറന്നൂല്ലേ? നാളെ മന്ത്ലി ചെക്കപ്പിൻ്റെ
1: ദിവസമാണ്. എത്ര മണിക്ക് അപ്പോയിൻമെൻ്റ്?
0: 11 മണിക്ക്. ജയറിന് പ്രശ്നമാവോ?
1: വരാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ
0: എന്താ ഒരു പക്ഷേ?
1: അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു.
0: എന്ത്?
1: അല്ല, എനിക്ക് തോന്നുന്നു നീ അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്.
0: ഓ, ഒന്ന് തെളിച്ചു പറ ചേട്ടാ.
1: നമുക്ക് നമ്മുടെ ചക്കിയെ വേണ്ടാന്ന് വെച്ചാലോ?
0: ചേട്ടാ,
1: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ട എന്ന്.
0: ചേട്ടൻ എന്താ പറഞ്ഞേ?
1: നീ അന്ന് പറഞ്ഞില്ലേ?
0: ഞാനതന്ന് അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ.
1: നീ അന്ന് അനുഭവിച്ച അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ.
0: എന്തുകൊണ്ടാ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം.
1: അതെടോ, കൊള്ളാണ്ടായിരിക്കുന്നു ഈ ഭൂമി, കൊള്ളാണ്ടായിരിക്കുന്നു ഈ കാലം. കൈകാലുകൾ ഇട്ടടിച്ച് കുഞ്ഞുങ്ങൾക്ക് ആർക്കും നിഷ്കളങ്കമായി കടന്നു വരാനാവാത്ത വിധം ദുഷിച്ചു പോയിരിക്കുന്നു ഈ ലോകം. നമുക്കങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ?
0: നോക്ക് ചേട്ടാ, ഇവിടുന്ന് തൊട്ടു നോക്കിയേ. ദാ, ഇവിടുന്ന് പെട്ടെന്നൊരനക്കം. ചക്കിയുടെ ചവിട്ടും തൊഴിയ. അഭിമന്യു പണ്ട് കേട്ടതുപോലെ അച്ഛൻ പറഞ്ഞത് ഗർഭപാത്രത്തിനകത്ത് ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ടാവും അവള്. അച്ഛനും അമ്മയും രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വെടിഞ്ഞ് തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവക്ക് മനസ്സിലേക്കാണോ ചേട്ട?
1: അമ്മ പറഞ്ഞാ കേൾക്കില്ല അവള്. നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്.
0: ഞാൻ എന്തൊക്കെയാ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചേട്ട?
1: ഈ രാത്രി, കടന്നു പോകുന്ന ഈ രാത്രി നമ്മൾ മൂന്ന് പേരുടെയും ജീവിതത്തിൽ നിർണായകമായ ഒരു രാത്രിയാണെന്ന് പറയണം. ഒരുപക്ഷെ ഇത് മോളുടെ അവസാന രാത്രിയായിരിക്കും എന്ന് പറയണം. പുലരുമ്പോഴേക്കും അച്ഛനും അമ്മയും മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പറയണം. ആ തീരുമാനം എന്തായാലും ആരും ആരിലും അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമാവില്ല, കൂട്ടായ ഒന്നായിരിക്കും എന്ന് പറയണം. അവസാനമായി നീ ഇതും കൂടി അവളോട് പറയണം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്കിമോളെന്നും അച്ഛൻ കാത്തു കാത്തിരിക്കുകയാണ് അച്ഛൻ്റെ ചക്കിമോളെന്നും പറയണം.
2: ഹത്യ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.

ജോസഫ്, പ്രവീൺ കുമാർ വി പി, എസ് ഐ സാബു, ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ, ഡോക്ടർ സി ജെ ജോൺ. സഹകരണം പി ബാലൻ, ജോഷി ജോസഫ്, ജിയോ പി കുര്യൻ, ഷാജി യോഹന്നാൻ, പി ആർ മാർട്ടിൻ, കൃഷ്ണകുമാർ, ടി മോഹൻ, ഷെർലി ജേക്കബ്. സാങ്കേതിക സഹായം ജോസഫ് പ്രിൻസ്, ബൈജു മാത്യു, ഷാജി വർഗീസ്. നാടകരചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: ജയപ്രസാദ് സിദ്ദിഖ്, ശാലിനി സൈറ, ചാക്കോച്ചേട്ടൻ ഡോക്ടർ സി ജെ ജോൺ, ജാൻസി സൗമ്യ, ഫ്രിറ്റ്സ് ജോൺ ടി വേക്കൻ, റുഡോൾഫ് ഹോസ് പി വൈ ജോസ്,

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും സിത്താരയും ചേർന്ന് ആലപിച്ചത് ചിത്രം എന്നു നിന്റെ മൊയ്തീൻ.

ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി പരിപാടികൾ തുടർന്നു കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

देख चंद्रमा आधा है, रात आधी है, कहीं तेरी मेरी बात भी आधी न।